0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ഒക്കെ സൃഷ്ടിച്ചിട്ട് അവരോരോരുത്തരും റിയാക്ഷൻ ഒക്കെ ഞാൻ കാണുന്നു. ചിലര് ചിരിക്കുന്നു, ചിലര് രസിക്കുന്നു, ചിലര് നിശ്ചലമായിട്ടിരിക്കുന്നു. ഇവരിലൊക്കെ ആര് പ്രവേശിച്ചു? അവരെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഞാൻ തന്നെ നിങ്ങളിൽ ഓരോരുത്തരിലും പ്രവേശിച്ചിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. സ്വപ്നത്തിൽ മുഴുവൻ ഞാൻ തന്നെ പ്രവേശിച്ചിരിക്കും. സ്വപ്നത്തിന്റെ ജീവൻ ഉറങ്ങുന്നവനായി ഞാനാണ്. എന്നിലാണ് ആ സ്വപ്നം നടക്കുന്നത്. സ്വപ്നത്തിലെ ഓരോ കഥാപാത്രവും ഞാനാണ്. ഞാനല്ലാതെ അവിടെ മറ്റൊരു സാമഗ്രിയില്ല. അതേപോലെ ഈ വിശ്വം തന്നിൽ നിന്ന് തന്നെ പൊന്തിച്ചു കൊണ്ടുവന്ന് താൻ തന്നെ അതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വിശ്വം എന്നർത്ഥം എന്ന പേര്. ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം. ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടി. ദർപ്പണത്തിൽ, കണ്ണാടിയിൽ ദൃശ്യമാനം കാണപ്പെടുന്നതായ നഗരി, ഒരു നഗരം. നഗരി, നഗരം എന്നൊക്കെ പറയാൻ കാരണം പരന്ന് കാണപ്പെടുന്നത് കൊണ്ട്. നമ്മളുടെ ലോകം എന്ന് വെച്ചാൽ ഉടനെ ഓർമ്മ വരുന്നത് അതാണല്ലോ. അനേകം വീടുകളും അനേകം മനുഷ്യരും. അപ്പൊ ഒരു കണ്ണാടിയിൽ കാണപ്പെടുന്ന നഗരം പോലെ ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം. നിജ അന്തർഗതം പശ്യന്, അന്തർഗതമായിട്ടുള്ളതിനെ ബഹിരിവ, പുറത്തെന്ന പോലെ. ഉള്ളിലുള്ള വാസനയുടെ പ്രൊജക്ഷനാണ്, പുറത്തെന്ന പോലെ കാണപ്പെടുന്നു. നിജാന്തർഗതം പശ്യന്. ഇതൊക്കെ എവിടെയാ കാണപ്പെടുന്നത്? ആത്മനി സ്വരൂപത്തിൽ. ആത്മനി പശ്യന്, ഒരേ ഒരു ബോധകേന്ദ്രത്തിലാണ് ഈ കാണലും കാണപ്പെടുന്ന കാഴ്ചയും ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച ശുദ്ധമായ പ്രജ്ഞയില്, ബോധത്തില്, ചൈതന്യത്തില് ഈ കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തുവൊക്കെ എവിടുന്ന് വന്നു? സ്വപ്നം എവിടുന്ന് വന്നു? നല്ല കാരണവും പറയാൻ പറ്റുമോ സ്വപ്നം കാണാനായിട്ട്? വിചിത്ര വിചിത്രമായ സ്വപ്നം അല്ലേ? നമ്മളിതൊന്നും ശ്രദ്ധിക്കണില്ല. നമുക്ക് മൂന്ന് അവസ്ഥകളുണ്ട്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ബട്ട് ദ പവർ ഓഫ് വേക്കിംഗ് സ്റ്റേറ്റ് ഈസ് സോ ഓവർ പവറിങ് നമ്മുടെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രബലമായി നമ്മളെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് സ്വപ്നവും സുഷുപ്തിയും നമ്മൾ ശ്രദ്ധിക്കണേയില്ല. ശ്രദ്ധ മുഴുവൻ ജാഗ്രത അവസ്ഥ ഒക്കെ കാണുന്നു. നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നുവല്ലോ. ആ ശരീരം ഉണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. ബാലൻസ് തെറ്റിപ്പോയിരിക്കുന്നു. ഏതെങ്കിലും ഒരു അവസ്ഥയ്ക്ക് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ബാലൻസ് തെറ്റി. അതുകൊണ്ടാണ് ഋഷികൾ നമുക്ക് സ്വപ്നം കാണാനായിട്ട് ധാരാളം കഥകൾ ഉണ്ടാക്കിയത്, ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ജാഗ്രത അതൊക്കെ യു ഹാവ് ടു ബി ദ ബാലൻസ് മസ്റ്റ് ബി ക്രിയേറ്റഡ്. ജാഗ്രതയിലൊക്കെ കോൺക്രീറ്റ് ആണ്. ലോജിക്, റീസൺ, യുക്തി ഒക്കെ ബലം ബലം. അതിനെ ഒന്ന് പൊട്ടിക്കാനാണ് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലും ഒക്കെ ഉള്ള കഥകളും യോഗവൈഭവങ്ങളും ഒക്കെ പുരാണങ്ങളിൽ കഥകളായിട്ട് നിറച്ചു വെച്ചിരിക്കുന്നത്. എന്താ, ഒരു ബാലൻസ് വരുത്തണം. ഈ ജാഗ്രത അവസ്ഥ പോലെ തന്നെ ഡ്രീം സ്റ്റേറ്റ്, സ്വപ്നാവസ്ഥ. അതിനപ്പുറം ഒരു അവസ്ഥ സുഷുപ്തി, കർണശരീരത്തിന്റെ അവസ്ഥ. സ്വപ്നവും ജാഗ്രതും ഒരു വ്യത്യാസവുമില്ല എന്നാണ്. സ്വപ്നം കാണുന്ന പോലെ തന്നെ ജാഗ്രത. യഥാനിദ്രയാ, നിദ്രയാ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഒരു ആയിരം പേരെ കാണുന്നു. ഈ ആയിരം പേര് എവിടുന്ന് വന്നു? അവർക്കൊക്കെ നിൽക്കാൻ സ്ഥലം എവിടെ? എല്ലാരും എന്നിൽ തന്നെ നിൽക്കുന്നു, എന്നിൽ തന്നെ ഉത്ഭവിച്ചു, എന്നിൽ തന്നെ ഇല്ലാതാവുകയും ചെയ്യും. ഞാനാകുന്ന ഒരേ സാമഗ്രിയെ വെച്ചുകൊണ്ട് ആയിരം ആളുകൾ, അതിലൊരു ഞാനും, അതിൽ വേറെ ഒരു ഞാനും. അപ്പൊ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇന്ദ്രജാലം എന്ന പോലെ മായയൊക്കെ പൊന്തിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ഈ പ്രപഞ്ചം മായ കൊണ്ട് ഉദ്ഭവിച്ചതാണ്, മായ കൊണ്ട് പൊന്തി വന്നതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോ അതിനൊരു ഉദാഹരണം പറയുകയാണ് ആചാര്യസ്വാമികൾ അടുത്ത ശ്ലോകത്തിൽ. ഇനി ഓർത്തോളം, മായയെ സിദ്ധാന്തിക്കൽ ലക്ഷ്യമേ അല്ല. ആദ്യം അത് പറഞ്ഞിട്ട് വേണം വിഷയത്തിലേക്ക് പോവാൻ. മായയെ സിദ്ധാന്തിക്കൽ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. മായയെ സിദ്ധാന്തിക്കുന്നത് എന്തിനാ? ഇന്നലെ പറഞ്ഞത് ഓർമ്മ വേണം. നമ്മളുടെ ശ്രദ്ധ, അറ്റൻഷൻ, നമുക്ക് ഒരേ ഒരു പവറേ ഉള്ളൂ. അറ്റൻഷൻ, ശ്രദ്ധ, ഋഷികൾ പറയണത് നമുക്ക് ഒരേ ഒരു കരണമേ ഉള്ളൂ, ശ്രദ്ധ എന്നുള്ള കരണം. ആ ശ്രദ്ധ എന്നുള്ള കരണമാവട്ടെ അഗ്നിയിൽ നിന്നും വരുന്ന സ്ഫുലിംഗം പോലെ, ഫ്ലെയിം പോലെ, കിരണം പോലെ, ആത്മാവിന്റെ ഒരു കിരണമാണ് ഈ ശ്രദ്ധാശക്തി. ആ ശ്രദ്ധാശക്തി അഡൾട്ടറേറ്റഡ് ആയി അജ്ഞാനം കൊണ്ട് അശുദ്ധപ്പെട്ടിട്ടാണ് അത് ബുദ്ധിയായിട്ടും മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ഒക്കെ അനേക കരണങ്ങളായിട്ടും മാറി നമ്മളെ ആകപ്പാട് വിഷമത്തിലാക്കിയിരിക്കുന്നത്. ഇപ്പോ നമുക്ക് ധ്യാനം സാധന ഒക്കെ എന്തിനാ, പതുക്കെ പതുക്കെ ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിലും യച്ഛേത് വാങ് മനസി പ്രാജ്ഞ, ആ മനസ്സ് ക്രമേണ ശ്രദ്ധാശക്തിയായി ഉരുത്തിരിയണം. അതാണ് ചിത്തശുദ്ധി. ചിത്തശുദ്ധി എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധമാവും തോറും മനസ്സ് മനസ്സല്ലാതെ മാറി മാറി ശ്രദ്ധയായിട്ട് മാറും. ശ്രദ്ധ കൊണ്ട് എന്ത് പ്രയോജനം? ശ്രദ്ധയാ ശ്രദ്ധ കൊണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുണ്ടായാൽ ശ്രദ്ധാശക്തി സ്വരൂപത്തിനെ ഗ്രഹിക്കും. അഹമേക്ക് അന്തര്യാമിയായിട്ട് പ്രകാശിക്കുന്ന ഭഗവാനെ അറിയണമെങ്കിൽ ശ്രദ്ധാശക്തി ഉണരണം. അപ്പൊ ശ്രദ്ധ അതിനാ. അപ്പൊ നമ്മളുടെ ശ്രദ്ധയെ ആത്മാവിന് നേരെ സ്വരൂപത്തിന് നേരെ തിരിക്കുന്നതിന് പകരം ഇറ്റ് ഈസ് ഓൾവേസ് ബീങ് സക്ഡ് ബൈ എക്സ്റ്റേണൽ തിങ്. ലോകം അല്ലെങ്കിൽ ശരീരം ഒന്ന് കണക്കിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ 99% എനർജിയും ഈ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതിന്റെ സൗഖ്യത്തിലും അതിനെ ആലോചിക്കുന്നതിലും അതിനെക്കുറിച്ചുള്ള ടെൻഷനും അതിനെക്കുറിച്ചുള്ള പേടിയും അതിൽ തന്നെ നമ്മളുടെ എനർജി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ടതുകൊണ്ടാണ് ഋഷികൾ അതിനെ നിരോധം ചെയ്യാനായിട്ട് പല വഴികളും പറഞ്ഞു. ഒരു വഴി എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കും. ഏയ്, ഞങ്ങൾ ഭഗവാനൊന്നും അത്ര കണ്ട് വിശ്വാസം പറയുന്ന മായ, ഇതൊന്നും വാസ്തവമല്ല, അതിന് ശ്രദ്ധ പതിപ്പിക്കരുത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശ്രദ്ധയെ അവിടുന്ന് എടുക്കല. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഈ വിശ്വം കണ്ണാടിയിൽ കാണുന്ന പോലെയാണ്. ഇറ്റ് ഈസ് വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിലുള്ള വാസനാ പട്ടണം പുറമേക്ക് പ്രതിബിംബിച്ച് കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. അനിർവചനീയമായ ഒരു വൈഭവം, ഇന്ദ്രജാലം. അന്തർഗതം. അപ്പൊ അകമേക്ക് തിരിക്കുക. ഈ ഇന്ദ്രജാലം പോലെയുള്ള ഈ വിശ്വം, ഈ പ്രപഞ്ചം എവിടുന്ന് പൊന്തി? അടുത്ത ശ്ലോകം അതിനാണ്. ബീജസ്യാന്തരിവാങ്കുരോ ജഗദിതം പ്രാങ് നിർവികൽപ്പം പുനഃ മായാകൽപ്പിത ദേശകാലകലനാവൈചിത്ര്യ ചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. ബീജസ്യ അന്തഃ അങ്കുരഃ ഇവ ചെറിയ വിത്ത്, അതും ആലിന്റെ വിത്തെടുത്താൽ വളരെ ചെറിയ ഒരു വിത്ത്. ഒരു വടവൃക്ഷത്തിന്റെ വിത്തെടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ വിത്ത്. സാധാരണ പക്ഷി തിന്നിട്ട് കാഷ്ടിച്ചിട്ടാണ് ഈ ആല് പലപ്പോഴും മുളയ്ക്കുക. അതുകൊണ്ടാണ് വീട്ടിന്റെ മതിലും അമ്പലത്തിന്റെ മതിലും കിണറ്റിന്റെ വക്കിലും ഒക്കെ മുളയ്ക്കും. ഇത്രയും കൊച്ചു വിത്തില് മുള, അങ്കുരം. ആ വിത്തിൽ നിന്ന് അങ്കുരം വരും. അങ്കുരം വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പതുക്കെ ചെടിയായിട്ട് മുളയ്ക്കും, പിന്നെ മരമാവും. അത് വലിയ ശാഖോപശാഖകളായിട്ട് വളരും. അതിൽ ആയിരക്കണക്കിന് വിത്തുകൾ ഉണ്ടാവും. അതിലൊരു വിത്തെടുത്ത് കുഴിച്ചിട്ടാൽ ഇതേപോലെ ഒരു വൃക്ഷം മുളയ്ക്കും. ആ വൃക്ഷത്തിൽ ആയിരക്കണക്കിന് വിത്തുകൾ ഉണ്ടാവും. അതിലൊരു വിത്തെടുത്ത് കുഴിച്ചിട്ടാൽ ഇതേപോലെ ഒരു വൃക്ഷം മുളയ്ക്കും. പവർ ഡിക്രീസിങ്ങേ ഇല്ല. 1000 പരമ്പര കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു വിത്തെടുത്ത് കുഴിച്ചിട്ടാൽ ആദ്യത്തെ വൃക്ഷത്തിന്റെ അത്രയും പവറോടുകൂടി ഒരു വൃക്ഷം മുളയ്ക്കും. ഒരു വിത്തിന്റെ ഉള്ളിൽ ഇത്രയും പരമ്പരകൾ ഉണ്ടാക്കാനുള്ള പവറുണ്ട്. ആ വിത്ത് ഉള്ളിൽ, വിത്തിൽ നിന്നും ഇത്രയും വലിയ വൃക്ഷം വരുന്ന പോലെ ബീജസ്യ അന്തരിവാങ്കുരോ ജഗദിതം പ്രാങ് നിർവികൽപ്പം
2: പുനഃ മായാകൽപ്പിത ദേശകാല കലനാ വൈചിത്രിയ ചിത്രീകൃതം.
1: ഈ വിത്തെടുത്ത് നോക്കിയാൽ ഈ വിത്തിനകത്ത് ഇത്ര വലിയ വൃക്ഷം ഉണ്ടെന്നേ പറയാൻ പറ്റില്ല. സാന്ദർഭികമായിട്ടൊരു ചെറിയ ഒരു അനക്ഡോട്ട്. രമണാശ്രമത്തിന് തിരുവണ്ണാമലയില് സമുദ്രം ഏരി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ലേക്ക് പോലെ ഒരു സ്ഥലമുണ്ട്. അവര് ഏരി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് ധാരാളം ജലശേഖരത്തോടുകൂടെ നമുക്ക് ഇവിടെ കേരളത്തിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. അവിടെയൊക്കെ വേണമെന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും വെള്ളം ശേഖരിക്കാനായിട്ട്. ഈ ഏരിക്ക് സമുദ്രം എന്ന് പേര് വരാൻ കാരണം, സമുദ്രം ലേക്ക് അതിന് പേര് വരാൻ കാരണം തന്നെ ആ നാട്ടിലുള്ള ഒരു നാട്ടുരാജാവാണ് തന്റെ രാജ്ഞിക്ക് സമുദ്രം കാണിച്ചു കൊടുക്കണം എന്നാണ്. അപ്പൊ രാജ്ഞിക്ക് ദൂരത്ത് എവിടെയും പോകാൻ വയ്യാത്തതുകൊണ്ട് അവര് പുറത്തൊന്നും കൂട്ടിക്കൊണ്ട് പോകില്ല യാത്ര. അപ്പൊ അവർക്ക് വേണ്ടി ഏകദേശം ഒന്ന് ഊഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അത്ര വലുതാണ്. ഞങ്ങളൊക്കെ താമസിക്കുന്നതിന്റെ കുറച്ചടുത്താണ് ആ സ്ഥലം. അവിടെ മഴ പെയ്ത് നല്ല മഴ പെയ്ത് കഴിയുമ്പോ അതങ്ങനെ ഫുള്ളായിട്ടിരിക്കും. വെള്ളം നിറഞ്ഞിരിക്കുമ്പോ ഒരിക്കൽ മഹർഷിയും കുറേ ഭക്തന്മാരുമായിട്ട് അത് കാണാനായിട്ട് പോയി. മഹർഷിയുടെ ആദ്യകാല ജീവിതം ഒക്കെ നോക്കുമ്പോ വളരെ ആനന്ദമായിരിക്കും. എന്താന്ന് വെച്ചാൽ വളരെ ഫ്രീ ആണ്, ഒരു എൻഗേജ്മെന്റും ഇല്ല, ഒന്നുമില്ല. ഒരു 10-20 പേരും ഉണ്ടാവും കൂടെ, അത്രയേ ഉള്ളൂ. അത് തന്നെ അധികം ഇവരൊക്കെ കളി. കുഞ്ചുസ്വാമി പഴയ കഥകളൊക്കെ ഞങ്ങളോട് പറയുമ്പോ നമുക്കൊക്കെ കൊതി തോന്നും. ഒന്നുമില്ല, എന്തെങ്കിലും ഒരു നേരം ഭിക്ഷ എടുത്തിട്ട് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ശ്ലോകങ്ങളും കഥകളും പറഞ്ഞ് രസിക്കലും ഭിക്ഷ എടുക്കാൻ പോകൽ അല്ലെങ്കിൽ മലയിൽ ചുറ്റി നടക്കല് വേറെ ഒന്നുമില്ല. നോ എക്സ്റ്റേണൽ എൻഗേജ്മെന്റ്. ആ അനുഭവിച്ച ആ ജ്ഞാനത്തിന് പൂർണ്ണമായിട്ട് സിസ്റ്റം മുഴുവൻ അസിമുലേറ്റ് ചെയ്യാനായിട്ട് അബ്സല്യൂട്ട് ആക്ടിവിറ്റി ലെസ്നെസ് ആണ്, എൻഗേജ്മെന്റ് ലെസ്നെസ്. ആക്ടിവിറ്റി സ്വതന്ത്രമായി എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ എല്ലാരും കൂടെ കാണാൻ പോകും. ഇങ്ങനെ പോകുമ്പോ പോകുന്ന വഴിയിൽ ഒരു ആശ്ചര്യം, അത് ഇപ്പോഴും ഉണ്ടോ എന്ന് തോന്നുന്നു. ഒരു പനമരം, പനയുടെ പൊത്തില് ഒരു കിളി ആലിന്റെ വിത്ത് കാഷ്ടിച്ചു. പനയുടെ ഒരു ചെറിയൊരു ദ്വാരം, അതിനകത്ത് ഒരു ആലിന്റെ വിത്ത് വീണു. എന്നിട്ട് ആ പനയുടെ ദ്വാരത്ത് കൂടെ ആലുമരം മുളച്ചു പൊന്തി. അതിനകത്ത് മണ്ണ് വലതും ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ആ പനയെ മുഴുവൻ തന്റെ ഉള്ളിലാക്കി ആൽമരം മുളച്ചു പൊന്തി നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പന ഇങ്ങനെ കാണാം. ഇത് കാണിച്ചു കൊടുത്തിട്ട് രമണ ഭഗവാൻ രണ്ടു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെയാണ് അജ്ഞാനികളുടെ ഉള്ളിൽ വാസനാബീജം വീണാൽ ആ വാസനാബീജം ഇങ്ങനെ ആല് മുളയ്ക്കുന്ന പോലെ, ഈ പനയെ മുഴുവൻ വളച്ചു പിടിച്ച പോലെ, ഈ മനസ്സ് നമ്മളുടെ ഉള്ളിൽ പൊന്തിയിട്ട് നമ്മളെ മുഴുവൻ കെട്ടി വരിഞ്ഞ് നിർത്തിയിരിക്കുന്നത് ഇതുപോലെയാണ്. അതേപോലെ ഗുരു കൃപ ഒരു വിത്തായിട്ട് ഉള്ളിൽ വീണാലും, ഈ മനസ്സിൽ വീണാൽ അതും ജ്ഞാനമാകുന്ന വൃക്ഷമായിട്ട് മുളച്ചു പൊന്തി അനുഭൂതിയായിട്ട് വളരും. ഒരു വിത്ത് വീണ് കഴിഞ്ഞാൽ ഈ പനയുടെ ഉള്ളിൽ വീണ വിത്ത് ആലുമരമായിട്ട് മുളച്ച പോലെ, ഈ കൊച്ചു ജീവശരീരത്തിനുള്ള സൂക്ഷ്മ ശരീരത്തിലും ഈ ജ്ഞാനത്തിന്റെ വിത്ത് വീണ് കഴിഞ്ഞാൽ അത് അനുഭൂതിയായിട്ട് മുളയ്ക്കും. ആ വിത്തിന്റെ ഉള്ളിൽ വലിയ വൃക്ഷം അടങ്ങിയിരിക്കുന്നു. ബീജസ്യ അന്തഃ ഇവ അങ്കുരഃ. ഒരു ബീജത്തിന്റെ ഉള്ളിൽ അങ്കുരം പൊന്തി വന്ന് വലിയ വൃക്ഷം പൊന്തുന്നു. അതേപോലെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം, പ്രപഞ്ചം എങ്ങനെയാ കാണുന്നത്? ശരീരത്തിലൂടെ, കണ്ണ്, ചെവി, മൂക്ക്, നാവ്, വക്ക് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കാണുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായിട്ട് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ പ്രാങ്. പ്രാങ് എന്ന് വെച്ചാൽ പണ്ട് എന്നർത്ഥം. പണ്ട് എന്ന് വെച്ചാലോ സൃഷ്ടി ആരംഭത്തിന് മുമ്പ് നിർവികൽപ്പം. ആത്മാവാ ഇതമഗ്ര ആസീത്.
2: ആത്മാവ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സൃഷ്ടി ആരംഭത്തിൽ. നിശ്ചലത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിർവികൽപ്പം. ആ നിർവികൽപ്പമായ സ്ഥിതിയിൽ നിന്ന് പിന്നെ എന്തോ ഉണ്ടായി. പുനഃ പശ്ചാത് ദേശകാലകലന വൈചിത്രിയ ചിത്രീകൃതം, ടൈം സ്പേസ് ഒക്കെ ആയിട്ട് വിചിത്രമായി പൊന്തി വന്നു ഈ പ്രപഞ്ചം. ഈ വിത്തിന്റെ ഉള്ളിൽ നിന്നും വൃക്ഷം പൊന്തി വരുന്ന പോലെ. എങ്ങനെ പൊന്തി വന്നു, ആര് പൊന്തിച്ചു കൊണ്ടുവന്നു? മായാവീവ വിജൃംഭയതി അഭി മഹായോഗീവയ സ്വേച്ഛയ. ഒരു മായാവി ലോകമൊക്കെ ഉണ്ടാക്കും ചിലപ്പോ, അതേപോലെ യോഗി, ചില യോഗികൾ. വിശ്വാമിത്രൻ ത്രിശങ്കുവിന് വേണ്ടി ഒരു ത്രിശങ്കു സ്വർഗം സൃഷ്ടിച്ചു. ചില യോഗികളൊക്കെ അവരുടെ മുമ്പിൽ ലോകത്തിനെയൊക്കെ കാണിക്കും, ഇല്ലാത്തതൊക്കെ കാണിക്കും, അവര് ഇന്ദ്രജാലമൊക്കെ കാണിക്കും, മാജിക് കാണിക്കും. തിരുവനന്തപുരത്ത് പട്ടണത്തിലെ വെച്ച് രാജാവിന്റെ കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു ഇന്ദ്രജാലക്കാരൻ ദേവാസുര യുദ്ധം കാണിച്ചു അത്രേ പട്ടണത്ത് വെച്ച്, ആ ഗണപതിയുടെ മുമ്പിൽ വെച്ച്. ഒന്നുമില്ല, ആളുകളൊക്കെ കൂടിയ പട്ടണസ്ഥലത്ത് വെച്ച് ആകാശത്തിൽ ദേവാസുര യുദ്ധം, വാളും പരിചകളും ഒക്കെ കൂട്ടിമുട്ടലും, തലയില്ലാത്ത കബന്ധങ്ങൾ ചോട്ടിൽ വീഴലും, രക്തം വീഴലും, ഇതൊക്കെ കണ്ട ആളുകൾ തെക്കോട്ടും വടക്കോട്ടും ഓടി കൈയും കാലും ഒക്കെ മുറിച്ചു, ഉള്ള ചാലിലൊക്കെ വീണിട്ട്. ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇന്ദ്രജാല പ്രകടനം, എന്തൊക്കെയോ കാണിക്ക. ഇപ്പോഴും മജീഷ്യൻസ് പലതും കാണിക്കുന്നുണ്ട്. ഈയിടെ എവിടെയോ കണ്ടു ഒരു ആനയെ മറച്ചു പത്രത്തില്, എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒരു ആനയെ ഇല്ലാതാക്ക. തമിഴിൽ ചൊല്ലുമ്പോ മുഴുഭൂഷണിക്കായ ചോത്തില മറയ്ക്കരുത് ചൊല്ലും. മുഴുഭൂഷണിക്കായ മറച്ചുള്ള ആനയെ എപ്പോഴും മറയ്ക്കരുത് തെരിയില്ല, കൺകെട്ട് വിദ്യ അല്ലേ. ഇന്ദ്രജാലംകാര് എല്ലാത്തിനെയും മുമ്പിൽ ഇല്ലാത്തതൊക്കെ കാണിക്കുന്ന പോലെ, മായാവിദ്യ കാണിക്കുന്ന പോലെ, ഏതോ ഒരു അനിർവചനീയ ശക്തി ഈ പ്രപഞ്ചത്തിനെ മുമ്പിൽ പൊന്തിച്ചുകൊണ്ടുവരുന്നു. മായാവീവ വിജൃംഭയത്യഭി മഹായോഗീവയ സ്വേച്ഛ. എന്തിന്, എന്തിനെന്ന് ചോദിക്കാൻ പാടില്ലയാണ്, സ്വേച്ഛയ. എന്തിന്, എങ്ങനെ, എപ്പോ, ഇതൊക്കെ ടൈം സ്പേസ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. എവിടെ, രണ്ടുപേര് ഇരിക്കണു അത്രേ. അപ്പൊ ദീപാവലിക്ക് അവിടെ പടക്കം പൊട്ടിക്കാണ്. ഒരാള് പറഞ്ഞു ഇതാ എന്തോ പുകയണെന്ന് പറഞ്ഞു. പടക്കം പൊട്ടിച്ചു എന്ന് കേട്ടോട്ടെ. എന്തോ പുകയണു. മറ്റേ ആള് ചോദിച്ചു എവിടെ പുകയണു. ഒരാൾക്ക് ചെവിയും കേൾക്കാൻ വയ്യ, ഒരാൾക്ക് കണ്ണും കാണാൻ വയ്യ. ഇവിടെ നോക്കുക, ഒരാൾക്ക് എവിടെ എന്നുള്ള ചോദ്യം കണ്ണിന്റെ ചോദ്യമാണ്. ഇവിടെ എന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ കണ്ണ് വേണം. ചെവിക്കും അതെ, അതെന്താണ് എന്ന് ഗ്രഹിക്കണമെങ്കിൽ ശബ്ദത്തിനും എവിടെ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. ഈ തമാശ ഒരാൾ പറഞ്ഞതാണ്. ഇത് പറഞ്ഞപ്പോ തന്നെ എനിക്കതിൽ വലിയൊരു ഇൻസൈറ്റ് ഉണ്ടായത്, എവിടെ, എങ്ങനെ, ഏത് വിധത്തിൽ, ഇതൊക്കെ ഇന്ദ്രിയങ്ങളെ ചോദിക്കുള്ളൂ. ഈ ചോദ്യങ്ങളൊക്കെ ഇന്ദ്രിയവേദ്യമായ ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാത്ത ഒരു ചോദ്യം. ആർക്ക് ഈ അനുഭവം ആർക്കുണ്ടായി? ഈ പ്രപഞ്ചത്തിന് ആര് കാണുന്നു? ഈ ഇന്ദ്രജാലത്തിന് ആര് കാണുന്നു? ഞാൻ കാണുന്നു. ഈ കാണുന്ന ഞാൻ ആര്? ഞാൻ എന്താണ്? ഇന്ദ്രജാലം പോലെ വിശ്വം പൊന്തിച്ചുകൊണ്ടുവന്നു, മായാവി പോലെ യോഗി പോലെ പൊന്തിച്ചുകൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോ, ഈ വിശ്വത്തിനെ കാണുന്നത് ആരാണ്? നമ്മുടെ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, ഭഗവാൻ ഈ ലോകം എന്തിനു സൃഷ്ടിച്ചു? അപ്പൊ ഭഗവാൻ പറഞ്ഞു, സോ ദാറ്റ് യു വിൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ലോകം സൃഷ്ടിച്ചത് എന്തിനാന്ന് വെച്ചാൽ നീ ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട്. എന്തിനാന്ന് ചോദിക്കുന്നതിന് പകരം ഈ ലോകത്തിനെ ആര് കാണുന്നു, ഞാൻ കാണുന്നു, ഈ കാണുന്നത് ഞാൻ ആരാണ്, അനിർവചനീയം എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് വിച്ച് ഈസ് ഇൻഡിഫൈനബിൾ, നിർവചിക്കാൻ കഴിയാത്ത, നിർവചിക്കാൻ കഴിയാത്തതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, സ്വപ്നത്തിനെ മനസ്സിലാക്കാൻ പറ്റുമോ. ആദ്യം നിർവികൽപ്പമായിരുന്നു, പിന്നെ ഒക്കെ പൊന്തി വന്നു എന്ന് പറഞ്ഞു. നമുക്ക് ദിവസമുള്ള അനുഭവമാണ്, രാത്രി ഉറങ്ങാൻ പോകുമ്പോ ഒക്കെ നിർവികൽപ്പമായി, ഒന്നുമില്ല. സുഷുപ്തി അവസ്ഥയിൽ ലോകം എവിടെ, ശരീരം എവിടെ, ടൈം എവിടെ, സ്പേസ് എവിടെ, കൊച്ചിയിലുള്ള ഉറക്കത്തിനും കോഴിക്കോട്ടിലുള്ള ഉറക്കത്തിനും വല്ല വ്യത്യാസമുണ്ടോ? ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വേറെ, എനിക്ക് പാലക്കാട്ടിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് പറയാം. ഉറങ്ങിക്കഴിഞ്ഞാലോ പാലക്കാട് ഉറക്കം, കൊച്ചിയിലെ ഉറക്കം ഗ്രഡേഷൻ ഒന്നുമില്ല. മനസ്സ് ലയിച്ചു കഴിഞ്ഞു രണ്ട് സ്ഥലത്തോ തുല്യം. ടൈമില്ല, സ്പേസും ഇല്ല, എത്ര സമയം ഒന്നും അറിയില്ല. മനസ്സ് പൊന്തി കഴിഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ഉറങ്ങിയോ? ടൈം ഓ ഇവിടെയാ കിടക്കണത് അല്ലെ, സ്പേസ് രണ്ടും പൊന്തി.
3: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
4: Dear listeners of Shaivam.org, the following is Rig Veda Sakala Shaka, Mandalam 1, Suktam 61. Thank you.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ധൂമം ഇതിലോകത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ കഴിയും. അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചത് നിശ്ചു പോകും. പക്ഷെ അതിന്റെ പിന്നിലൊരു ചൈതന്യ വിശേഷമുണ്ട്, അത് എത്തിച്ചേരും. ഈ ചെയ്യുന്നവൻ അവൻ്റെ ഒരു ചൈതന്യ വിശേഷമുണ്ട്, കർത്താവായും ഭോക്താവായും ഇരിക്കുന്ന ചൈതന്യ വിശേഷം. അതിന് ഈ ആദിദൈവിക ഭാവങ്ങളുമായിട്ട് എല്ലാം ബന്ധമുണ്ടാവും. അതുകൊണ്ട് പറയും, ആ ജീവനെ ആനയിച്ചു കൊണ്ടുപോകുന്നു, ദേവതന്മാർ വന്ന് ആനയിച്ചു കൊണ്ടുപോകുന്നു, ആ ലോകത്തിലെത്തിക്കുന്നു എന്ന് പറയും. അത് ഈ സമഷ്ടിയും വ്യഷ്ടിയുമായിട്ടുള്ള ബന്ധം കേവലം ഭൗതികമല്ല, അതാണ് ഇവിടെ പറയുന്നത്. ആദിത്യൻ ചക്ഷു, ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ളത് നമുക്കറിയാം വ്യക്തമായിട്ട്. ആദിത്യനും ചക്ഷും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണിന് പ്രകാശമാണ്, ആദിത്യനും പ്രകാശം, രണ്ടും കൂടി ചേർന്ന് വസ്തുക്കളെ വിഷയമാക്കുന്നു. ഇത് ഭൗതികം. പക്ഷെ അതിനപ്പുറം ഒരു ബന്ധമുണ്ടെന്താണ്? ചക്ഷുസിൽ ഒരു ദേവതയുണ്ട്, ആദിത്യനിൽ ഒരു ദേവതയുണ്ട്, ഇതിലുണ്ടും തമ്മിലുള്ള ബന്ധം. ഇത് പല ഭാഗത്തും ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ആധ്യാത്മിക ദേവതാശക്തിയും ആദിദൈവികമായ ശക്തിയും തമ്മിലുള്ള ബന്ധം കൊണ്ട് ജീവൻ ഉത്കർഷം ഉണ്ടാകും. ജീവൻ ഊർധ്വ ലോകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നതിന് എവിടേക്ക് പോകും? ഒന്നുകിൽ ദക്ഷിണായന മാർഗത്തിലൂടെ എത്തുന്ന ചന്ദ്രലോകത്തിൽ, അല്ലെങ്കിൽ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്ന സത്യലോകത്ത്, അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും. അതിന് ഭാവനയാണ് അത് നിർണയിക്കുന്നത്. ഭാവന എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ഭാവത്തെ ദൃഢപ്പെടുത്തുന്നു. ആദിദൈവികമായ ഭാവങ്ങൾ എപ്പോഴും ഉണ്ട് പ്രപഞ്ചത്തിൽ, സൂര്യനും ചന്ദ്രനും ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ജീവൻ അതിനുള്ള യോഗ്യത വേണം. ആദി ആധ്യാത്മികമായ ഭാവങ്ങൾക്ക് അതിനുള്ള യോഗ്യത വേണം. ആധ്യാത്മികമായ ഭാവങ്ങൾ ഉണരുന്നത് എങ്ങനെ? ഈ ഭാവനയിലൂടെ. ഇത് തന്നെയാണ് എല്ലാ ഉപാസനകളുടെയും എല്ലാ ധ്യാനത്തിൻ്റെയും ഭാവനകളുടെയും എല്ലാം താത്വികമായ വശം. ഉടമാക്ഷിക്കാരും വിശദീകരിച്ചു. ഇവിടെ അഗ്നിഹോത്രത്തിൽ ഇത്തരമൊരു ഭാവനയിലൂടെ ആ ജീവന്റെ ആധ്യാത്മികമായ ഭാവങ്ങളെ ഉണർത്തുകയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ സഹായത്തോടുകൂടി ജീവന് ആദിദൈവിക ഭാവങ്ങളുമായിട്ട് ബന്ധമുണ്ടാകുന്നു. ആണെങ്കിലോ ജീവൻ അത്തരത്തിലുള്ള ഊർധ്വഗതി ഉണ്ടാകുന്നില്ല, വീണ്ടും സംസാരത്തിലേക്ക് തന്നെ വരുന്നു. ഭാവനയില്ലെങ്കിൽ ആ കർമ്മത്തിൽ നിന്ന് ജീവനുണ്ടാകുന്ന ഉണർവ് കുറവായിരിക്കും. ഭാവനയാണ് ഉണർത്തുന്നത്. അതുകൊണ്ട് ഈ അഗ്നിഹോത്ര ഭാവന സർവത്ര, ഇവിടെ വൃഷ്ടിയിലും സമഷ്ടിയിലും സർവത്തിനും അഗ്നിഹോത്ര ഭാവന. അഗ്നിഹോത്രം എന്ന് പറയുന്നത് കേവലം വിറക് ജ്വലിപ്പിച്ചതിന് ഹവിസിനെ അർപ്പിക്കുന്നതല്ല. ഈ പ്രപഞ്ചം മൊത്തത്തിലൊരു അഗ്നിഹോത്രമാണ്. അത് മാത്രമല്ല, ഈ ജീവിതം തന്നെ ഒരു അഗ്നിഹോത്രമാണ്. അങ്ങനെയുള്ള ജീവന്റെ സർവപ്രവൃത്തികളും അഗ്നിഹോത്രമാണ്. ഈശ്വരന്റെ സർവപ്രവൃത്തികളും അഗ്നിഹോത്രമാണ്. സർവത്ര അഗ്നിഹോത്ര ഭാവന. അപ്പൊ ആ ഭാവന അങ്ങനെ വ്യാപകമാകുമ്പോഴാണ് ജീവന് വ്യാപകമായ ഈ പ്രപഞ്ചശക്തികളോട് ബന്ധമുണ്ടാകുന്നത്, അങ്ങനെയാണ് ഫലമുണ്ടാകുന്നത്. ഇത് സർവത്രയുണ്ട്. ഗീതയിൽ പറയും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹല്ല, ഒളിംഭാഷകാരൻ പറഞ്ഞത് അഗ്നിഹോത്ര ഭാവനയാണ്. അത് വേറെ തരത്തിൽ കുറച്ചുകൂടി തത്വനിഷ്ഠമായ ഭാവന. ഇവിടെ അങ്ങനെയല്ല, ഇത് കർമ്മനിഷ്ഠമാണ്, കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നിപ്പോ അഗ്നിഹോത്രമൊക്കെ പ്രചരിപ്പിക്കുന്നവര് ഇത്തരം ഭാവനകൾ അതിനോടൊപ്പം ഉള്ള അത് പ്രചരിപ്പിക്കുന്നുണ്ടോ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇത് കേവലം വിറക് കത്തിച്ച് അതിനെന്തെങ്കിലും ഹവിസർപ്പിച്ചാൽ അത് അഗ്നിഹോത്രമായി നമ്മൾ പഠിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങൾക്ക് ഭൗതികമായ ഫലങ്ങളുണ്ട്. അതിന് മാത്രമാണ് ചില ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാകും, പ്രൊമോഷൻ കിട്ടും, പരീക്ഷ പാസ്സാവും, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു. ആത്യന്തികമായിട്ട് സംസാരത്തിനെ ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ പറയുന്നത് ഈ കേവലമായ കർമ്മങ്ങൾ അത് കേവല സംസാരത്തിന് ഉപകരിക്കൂ, അത് കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഭാവനയെ അതിനോടുകൂടി ചേർക്കുക. അപ്പൊ അത് ആധ്യാത്മികമായ ഉത്കർഷത്തിന് സഹായിക്കും. ഇതിന് ഇത്തരം ചെയ്തവരാണ് ഉപാസന അനുഷ്ഠിച്ചവർ, പൂർവ്വജന്മത്തിൽ ഉപാസന ചെയ്തവരെന്ന് പറയും. അവർക്കിതിന്റെ ആ ജീവൻ അതിൻ്റെതായ ഉത്കർഷം ഉണ്ടാകുന്നു. അതിലൂടെ പ്രവാഹനൻ ഗൗതമൻ ഉപദേശിക്കുന്ന പഞ്ചാഗ്നി വിദ്യ, അഞ്ചഗ്നികളുള്ള ഉപാസന. അഗ്നിഹോത്രത്തിൽ മുമ്പിൽ ഒരു അഗ്നിയാണ് ആഹവനീയാഗ്നി. ഇവിടെ അങ്ങനെയുള്ള അഞ്ച് അഗ്നികളുണ്ട്, അഞ്ച് സമിത്വമുണ്ട്, അഞ്ച് ആഹൂതികളുണ്ട്. അതുപോലെ തന്നെ പഞ്ചാഗ്നി വിദ്യ എന്ന് വെച്ചാൽ ഉപാസന, പഞ്ചാഗ്നികളിലുള്ള ഉപാസന, മറ്റേ ഒറ്റ അഗ്നിയിലുള്ള കർമ്മം. ഇവിടെ അഞ്ചഗ്നിയുള്ള ഉപാസന. ഇവിടെ അഞ്ചഗ്നികൾ എന്താണ് എന്ന് പറയുന്നത്? ദ്വിലോകം. സർവത്ര ലോകങ്ങളെന്ന് പറയുന്നുണ്ട്, അതിന്റെ ദേവതകളെ എടുക്കുന്നു, ചൈതന്യത്തെ എടുക്കുന്നു, പർജന്യം, പർജന്യ ദേവതയെ എടുക്കുന്നു, വൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ദേവത, പൃഥിവി. അവിടെയും കേവല സ്ഥൂലമായ പൃഥിവിയല്ല, അതുകൊണ്ട് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കേവല ശരീരമാണ്. കേവല ശരീരം ഒരിക്കലും പുരുഷനാകത്തില്ലല്ലോ. യോഷി സ്ത്രീ. ഈ അഗ്നിഭാവന, ഈ അഗ്നിഭാവന പലതരത്തിലാണ്. ഒന്നങ്ങനെ ഭാവന ചെയ്യുന്നു, ഈ ഭാവനയ്ക്കനുസരിച്ച് തന്നെയാണ് ജീവന്റെ ഗതി. ദ്വിലോകത്തിൽ നിന്ന് പർജന്യത്തിലേക്ക്, പർജന്യത്തിൽ നിന്ന് പൃഥ്വിയിലേക്ക്, പൃഥ്വിയിൽ നിന്ന് പുരുഷനിലേക്ക്, പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക്, സ്ത്രീയിൽ നിന്ന് ഗർഭമായി തിരിച്ച് വീണ്ടും ജന്മം ജീവനായി തിരിച്ചു വരും. അതാണ് ജീവന്റെ ഗതി. ആ ഗതിക്കനുസരിച്ചാണ് ഭാവന. അത് അടുത്ത് പറയുന്നു. ദ്വിലോകത്തിൽ വരുന്നു, അത് ചന്ദ്രലോകത്തിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ ദ്വിലോകത്തിൽ വരുന്നു. അതെങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നത്? ഇവിടെ പറയുന്ന അസമവായിക്കുക, ഈ കർമ്മത്തിന്റെ അതോടൊപ്പമുള്ള ഭാവന, ഈ ഭാവനയുടെ ഫലമായി അതിസൂക്ഷ്മഭൂതം. ഈ സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സ്, പ്രാണൻ, ഇതെല്ലാം സൂക്ഷ്മഭൂതങ്ങളാണ്. നിന്ന് ആധ്യാത്മികമായ ഭാവം എന്ന് പറയുന്നു. അപ്പോൾ ജീവൻ ആ ആധ്യാത്മിക ഭാവത്തെ ആശ്രയിച്ച് അതിലോകത്തിൽ വരുന്നു. പോകുന്ന വഴി പറയും, തിരിച്ചു വരുന്ന വഴിയും പറയും. കർമ്മഫലമാണ്, കർമ്മ ഉപാസനയുടെ ഫലമാണ്. അവിടെ നിന്നത് പർജന്യ ദേവതയുടെ സഹായത്തോടുകൂടി ഭൗതികമായ വൃഷ്ടിയല്ല. അപ്പോ ജലത്തിലൂടെ ജീവൻ ഭൂമിയിൽ വരുന്നു എന്ന് പറയും സാധന സ്ഥൂലമായിട്ട്. അത് ഭൂമിയിൽ ജീവൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ളൂ, ശരിയായ അർത്ഥത്തിലല്ല. ഈ ഭൂമിയിൽ ജീവൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു, നടക്കുന്നു, കാറിൽ സഞ്ചരിക്കുന്നു, പ്ലെയിനിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? കേവലം ബാഹ്യമായ ഭൗതികമായ ഈ ഉപാധി ശരീരം ചലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ജീവൻ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ജീവൻ എന്ന് പറയുന്ന ആധ്യാത്മിക ഭാവമാണ്, അത് ഭൂമിയിൽ അത് സഞ്ചരിക്കുന്നത്. അതുപോലെയാണ് വൃഷ്ടിയിലൂടെ വരുന്നു എന്ന് പറയുന്നത്. ജീവൻ എന്ത് ചെയ്യുന്നു? അതിന്റെ ആധ്യാത്മിക ഭാവത്തിൽ പ്രാണൻ, മനസ്സ് തുടങ്ങിയുടെ ആ മാധ്യമത്തിൽ ആണ് അതിന്റെ ഗമനാകുന്നത്. പക്ഷെ ബാഹ്യമായി നമ്മൾ ഈ സ്ഥൂല ശരീരം കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് പറയും. സ്ഥൂല ശരീരം സഞ്ചരിക്കുന്നത് ഈ ഭൗതികമായ പിണ്ഡമാണ്, അതിന്റെ ചലനമാണ്, അത് ജീവന്റെ ചലനമുണ്ട്. ജീവന്റെ ഗതി എന്ന് പറയുന്ന ഇവിടെ അത് ആധ്യാത്മികമാണ്, ഇതല്ല. അതുപോലെ വൃഷ്ടിയിലൂടെ വരുന്നു എന്ന് പറയുന്നു, മഴയിലൂടെ ജീവൻ വരുമില്ല. അത് പറയുന്നു പർജന്യ ദേവത. ആ ദേവതാഭാവത്തിൽ ദേവതയോട് ചേർന്ന് പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധസ്ഥാപിച്ച് എന്ന് പറയുന്നു. ഈ ആധ്യാത്മിക ഭാവം ആ ആദ്യ ദൈവിക ഭാവവുമായിട്ട് ചേർന്ന് ആ ജീവന്റെ ഗതിയിൽ അത് ഭൂലോകത്തിലെത്തിച്ചേരും. ഈ ഭൂലോകത്തിൽ വന്ന ഇവിടെയും എല്ലാം ഉണ്ട് ആദ്യ ദൈവിക ഭാവങ്ങൾ. അതിനോട് ചേർന്ന് അതിന് സഹായത്തോടുകൂടി അന്നത്തിലൂടെ പുരുഷനിൽ കിടന്ന്, രേതസ്സിലൂടെ സ്ത്രീയിൽ കിടന്ന് ശിശുവാകും, വീണ്ടും ജന്മം വരുന്നു. ഇതിന് കാരണമായിരിക്കുന്നതാണ് ഈ അഗ്നിഹോത്ര കർമ്മവും അതിനോട് വരുന്ന ഭാവനയും. എല്ലാ ജീവന്മാർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. ആർക്കൊക്കെ ഇത് സംഭവിക്കും, ആർക്കൊക്കെ ഇത് സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഭാഷകാരൻ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഭാഷത്തിലല്ലാതെ ഇത് വിഷയം തന്നെ ബൃഹദാരണ്യത്തിലും വരുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്ന ഇതാണ്, എന്താണ് കർമ്മത്തെക്കാൾ മുഖ്യമാണ് ഭാവന. കേവലമായ കർമ്മം അത് അനുഷ്ഠിക്കാം, പക്ഷെ അത് ഉത്തമമല്ല. ഉത്തമം ഭാവനയോടുകൂടി ചേർന്നതാണ്. അഗ്നിഹോത്ര ഭാവന, ഉപാസനാ ഭാഗങ്ങളെ പൊതുവെ വേദത്തിൽ വരുന്ന ഉപാസനാ ഭാഗങ്ങളെല്ലാം ഭാവനാത്മകമാണ്. ഭാവന എന്ന് പറയുന്നതാണ് സാഹിത്യം. അതുകൊണ്ട് ഇവിടെയൊക്കെ അതിന്റെ മന്ത്രങ്ങൾക്ക് ഉള്ള ഭംഗി എന്ന് പറയുന്നു, അതിന്റെ സാഹിത്യമേന്മ, അതും വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് ആ ഭാവന എന്ന് പറയുന്നു, എന്താണ് അതിലോകമാണ് അഗ്നി, ആദിത്യനാണ് അവിടെ സമിത്ത്, പരസ്പരം ബന്ധമുണ്ടല്ലോ. വിറകിൽ അഗ്നി ജ്വലിക്കുന്നു, ദ്വിലോകത്തിൽ ആദിത്യം ജ്വലിക്കുന്നു, രശ്മയോ ധൂമ, അഗ്നി ഉള്ളിടത്ത് അവിടെ ധൂമവും വരുന്നു. അതുപോലെ ആ സൂര്യന്റെ രശ്മികളാണ് ഇവിടെ ധൂമ, അതിനോട് ചേർന്ന് കാണുന്നത്. ഭാരാഴ്ചയിൽ ദീപം ഉള്ളിടത്ത് അതിന്റെ ജ്വാലകൾ ഉണ്ടാവും, ഈ പകലാണ് അതിന്റെ ജ്വാലകൾ. ചന്ദ്രമ അങ്കാരാഹ, ചന്ദ്രനാണ് ഈ കനല്. എന്തുകൊണ്ട്? സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ പ്രകടമാകുന്നു, അഗ്നിയിലെ ജ്വാലകളെല്ലാം അവസാനിക്കുമ്പോൾ അവിടെ കനല് പ്രകടമാകുന്നു. അങ്ങനെയാണ് ആ ഭാവന പരസ്പരം ബന്ധപ്പെടുത്തി. നക്ഷത്രാണ് വിസ്ഫുലിംഗാഹ, നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഒരു ഭാഗത്തല്ല, അത് ചിന്നിച്ചതറിയാണ് ആകാശത്ത് നക്ഷത്രം. അതുപോലെ അഗ്നിയിൽ നിന്ന് ചെതറിപ്പോകുന്നതാണ് വിസ്ഫുലിംഗങ്ങൾ, തീപ്പൊരികൾ. അപ്പോ അവിടെ വസ്തുനിഷ്ഠമായ അഗ്നിഹോത്രവും ഭാവനയും തമ്മിലുള്ള ബന്ധം അവിടെ വളരെ മനോഹരമായി യോജിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അഗ്നിഭാവൻ, അഗ്നിയായ മാത്രം പോരല്ലോ, തസ്മിൻ ഏതസ്മിൻ അഗ്നി ദേവ ശ്രദ്ധാം ജുഹൃതി, അതിൽ ദേവന്മാർ ശ്രദ്ധയെ ഹോമിക്കുന്നു. ദേവന്മാർ യജമാന പ്രാണ അധ്യാത്മം അഗ്നിയാതിരൂപ അധിദൈവതം. ഞാൻ നിരവധി പറഞ്ഞ രണ്ട് തരത്തിലുള്ള അധ്യാത്മവും മറ്റൊന്ന് അതിദൈവതം. ദേവന്മാരെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള അധ്യാത്മദേവന്മാരും അതിദൈവതം. അധ്യാത്മദേവന്മാരെന്താണ്? പ്രാണൻ, പ്രാണാഹ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയെല്ലാം. അതാ കർത്താവിൻ്റെ, യജമാനന്റെ, ചെയ്യുന്നവന്റെ അധ്യാത്മഭാവങ്ങൾ. അഗ്നിയാതിരൂപ അതിദൈവതം, അഗ്നി ആദിത്യം തുടങ്ങിയ ആ സമഷ്ടിഭാവങ്ങൾ. അഗ്നി എന്ന് പറയുന്നത് വ്യാപകമാണ്, സമഷ്ടിയാണ്. അതിൽ വരുന്നതാണ് അതിദൈവത ഭാവങ്ങൾ, ദേവതാഭാവങ്ങൾ. സമഷ്ടിയിൽ വരുന്നതെല്ലാം ദേവതാഭാവം, വ്യഷ്ടിയിൽ വരുന്നതെല്ലാം ജീവഭാവം. ഇതിന്റെ ബന്ധമാണ് സ്ഥാപിക്കുന്നത് യജമാനൻ ഈ അഗ്നിഹോത്രത്തിലൂടെ. ശ്രദ്ധ അഗ്നിഹോത്ര ആഹൂതി പരിണാമ അവസ്ഥാരൂപ സൂക്ഷ്മ ആപഹ ആണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അഗ്നിഹോത്ര ആഹൂതി സമർപ്പിക്കുമ്പോൾ, പയസ്സും മറ്റും അവിടെ സമർപ്പിക്കുമ്പോൾ അതിലൊരു പരിണാമം സംഭവിക്കുന്നു. ആ പരിണാമത്തിന് സാധാരണ ഒരു വസ്തു അഗ്നിയിൽ ദഹിച്ച് ഭസ്മമാവുന്നത് പോലെയുള്ള പരിണാമം ഉണ്ടാകും. ഇത് ആ കർമ്മത്തിൽ യജമാനന്റെ ശ്രദ്ധ കൂടിത്തരുന്നുണ്ട്. ശ്രദ്ധയും അതുപോലെയുള്ള ഭാവനകളും ഒരു കർമ്മത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അതിനോട് കൂടിച്ചേരുന്നു. അപ്പോൾ അത് സാധാരണ പരിണാമമല്ല, അത് സൂക്ഷ്മപരിണാമമാണ്. ശ്രദ്ധ തുടങ്ങിയ എത്രയോ ഗുണങ്ങൾ അതിൽ വരണം. കർത്തൃത്വ ഭോക്തൃത്വമായി ഭാവനകളെല്ലാം വരണം. അങ്ങനെ വരുമ്പോൾ അതിലൂടെ പറയും സൂക്ഷ്മ, സൂക്ഷ്മ പരിണാമം എന്ന് പറയും. അതങ്ങനെ പറയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ പറയുന്നു സൂക്ഷ്മ പരിണാമം. മീമാംസകർ പറയും അദൃഷ്ടം, അദൃഷ്ടം എന്നാണ് അവർ പറയുന്നത്. അഗ്നിഹോത്രത്തിൽ നിന്ന് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥൂല ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയുന്നത് സൂക്ഷ്മ പരിണാമമാണ്. എന്തുകൊണ്ടത് ഫലം കൊടുക്കുന്നുണ്ട്? ഈ തത്വം തന്നെയാണ് നമ്മൾ സാധാരണ ഭവനവും മറ്റും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഭൗതികമായി ചിന്തിച്ചോ ബുദ്ധിയുണ്ടോ മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ എന്തോ സംഭവിക്കുന്നതുകൊണ്ട് ഫലം കൊണ്ട് ഊഹിക്കും, ഫലമുണ്ടാകും. ഫലം വേണമെങ്കിൽ അതിൻ്റെ കാരണം വേണം. കാരണം നമുക്ക് ബുദ്ധിക്ക് പിടികിട്ടാത്തതുകൊണ്ട് മീമാംസകർ പറഞ്ഞ അദൃഷ്ടമാണ്, ഭാഷകാരൻ പറഞ്ഞ സൂക്ഷ്മ പരിണാമമാണ്, ശ്രദ്ധാഭാവിത ശ്രദ്ധയവന് കാരണമാണ്. യജമാനന് ചെയ്യുന്നവന് അതിന് ശ്രദ്ധയില്ലെങ്കിൽ ഈ പരിണാമമൊന്നും സംഭവിക്കത്തില്ല, ഗണപതി ഹോമം നടക്കുന്നു. ചെയ്യുന്നവനതിൽ വിശ്വാസമില്ലെങ്കിൽ ഫലമുണ്ടാകത്തില്ല. ചെയ്യുന്നവൻ നിരന്തരം ചെയ്യുമ്പോൾ ചെയ്യുന്നവന് ഇതിനുള്ള ശ്രദ്ധ കുറയും. ചെയ്യുന്നവന് ശ്രദ്ധ ദക്ഷിണയിൽ നിന്ന് മാത്രമാണ്. എന്താ കിട്ടുന്നത് ചെയ്തു കഴിഞ്ഞാൽ? അതിന് വരുമ്പോൾ ഇതിന് ശ്രദ്ധ കുറയും, ഫലമില്ലാതെയാവും. ശ്രദ്ധയുള്ളവനാണ് ചെയ്യുന്നതെങ്കിലോ ശ്രദ്ധാഭാവിത അവന് ചെയ്യുന്നവന് ഫലമുണ്ടാകും, യജമാനന് ഫലമുണ്ടാകും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തസ്യ ആഹൂദേഹേ സോമോ രാജാ സംഭവതി. സോമോ രാജ ചന്ദ്രനുണ്ടാകുന്നതാണ്. അഗ്നിഹോത്രം ചെയ്യുന്നവൻ ഇവിടെ ഭൂമിയിലിരുന്ന് ഈ ഭാവനയോടുകൂടി അഗ്നിഹോത്രം ചെയ്യുമ്പോൾ എങ്ങനെ ചന്ദ്രനുണ്ടാകുന്നു? ചന്ദ്രൻ നേരത്തെ തന്നെ അവിടെ ഉണ്ടല്ലോ. അതിവിടെ പറയുന്ന എന്താണോ, അഗ്നിഹോത്രാഹൂതി സമവായിന്യ സൂക്ഷ്മ ശ്രദ്ധശബ്ദവാച്യ ആപോ ദുലോകമനുപ്രവിശ്യ ചാന്ദ്രം കാര്യം ആരഭന്തേ. ആഹൂതിരൂപേണ കർമ്മണ ആകൃഷ്ട ശ്രദ്ധ അപ്സമവായിനോ ദുലോകം അനുപ്രവിശ്യ സോമഭൂതാ ഭവന്തി. അതിന് അതിന്റെ വ്യാഖ്യാനത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്താണോ സോമഭൂതാഹ തത് സമീപസ്ഥം ശരീരം പ്രാപ്യ തസ്വരൂപ ഇത്തരത്തഹ. ഒരു ജീവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ജീവൻ എന്താകുന്നു? പാർത്ഥിവമാകുന്നു. അവന്റെ കർമ്മത്തിനനുസരിച്ച് മറ്റു ലോകങ്ങളിലെല്ലാം കറങ്ങി തിരിച്ച് ഈ പറഞ്ഞതുപോലെ ലോകത്തിൽ നിന്ന് പർജന്യത്തിലേക്ക് അവിടെ നിന്ന് വൃഷ്ടിയിലൂടെ രജസ്സായി സ്ത്രീയിലൂടെ ശിശുവായി ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ പാർത്ഥിവമെന്ന് പറയും. അവൻ പാർത്ഥിവനാണ്. എന്തുകൊണ്ട്? അവൻ ഈ പൃഥ്വിയിലെ സ്ഥൂലമായ ഉപാധികളെ ആ ജീവൻ സ്വീകരിച്ചിരിക്കുന്നു, മൃണ്മയമായ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെയാണ് പറയുന്നത്, സോമോ രാജാഭവതി, ഈ അഗ്നിഹോത്രം ചെയ്യുന്നു ആ സംസ്കാരത്തോടുകൂടി സഞ്ചരിക്കുന്നു. അടുത്ത് പറയും അവസാനം അവന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അന്ത്യേഷ്ടി ചെയ്യുമ്പോൾ അന്ത്യേഷ്ടി ചെയ്യുന്നവനെങ്ങനെ പോകുന്നു, അന്ത്യേഷ്ടി കർമ്മം ചെയ്യാത്ത സന്യാസി എങ്ങനെ പോകുന്നു, അതെല്ലാം അടുത്ത ഭാഷകാരൻ വളരെ വിശദമായി പറയും. അങ്ങനെ പോകുമ്പോൾ എന്താണ് ആ ജീവൻ, അവന്റെ ഈ ആധ്യാത്മികമായ ഭാവങ്ങൾ അതെല്ലാം വളരെ ഉണർന്ന് അതിന് വിശേഷമായ പരിണാമം സംഭവിക്കുന്നു. സൂക്ഷ്മ കേവലം ഈ അഗ്നിഹോത്രത്തിൽ നിന്നുണ്ടാകുന്ന എന്തോ ഒരു സൂക്ഷ്മ പരിണാമം സോമോ രാജ ചന്ദ്രനാകുന്നു എന്നല്ല പറയുന്നു, ജീവൻ അവിടെയുണ്ട്. അഗ്നിഹോത്രിയുടെ ജീവനും ഉണ്ട്, അതും പോകുന്നുണ്ട്. അഗ്നിഹോത്രിയുടെ ജീവന് ഈ ആധ്യാത്മികമായ ഭാവങ്ങളുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട്, ആദ്യ ദൈവികമായ ഭാവങ്ങളുമായിട്ടും ബന്ധമുണ്ടാകുന്നു. ഭാവന അതിനെ സഹായിക്കുന്നു, അതിനാണ് ഭാവന. ഒന്നും വേണ്ട, ഒരു അഗ്നിഹോത്രവും വേണ്ട. മനസ്സുകൊണ്ട് നമുക്ക് സൂര്യനിലെത്താം, ചന്ദ്രനിലെത്താം. സങ്കല്പം സങ്കല്പരൂപത്തിൽ എത്തിച്ചേരുന്നു. ശരീരം പോകുന്നില്ല, ശരീരം പോകേണ്ട കാര്യമില്ല. അവിടെ എത്തിച്ചേരുന്നത് എന്താണ്? ആധ്യാത്മികമായ ഭാവങ്ങളാണ്. മനസ്സ് ആധ്യാത്മികമാണ്, അത് തന്റേതാണ്. വിചാരിക്കും അവിടെ പോയില്ല, പോയെങ്കിൽ അവിടെ ചൂടായിരുന്നില്ല, ദഹിച്ചു പോകുന്നെ. അങ്ങനെയല്ല, പോകുന്നുണ്ട്. ആധ്യാത്മികമായ ഭാവങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഭൗതികമായ ഭാവങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയാം. ആദ്യ ഭൗതികമായ ഭാവം അത് പറയും, ഞാൻ സങ്കല്പിച്ചതൊന്നും അവിടെ എത്തിയില്ല. സങ്കല്പം എത്തിയല്ലോ, എത്താത്ത എന്താ? ഈ ശരീരമാണ്, അതെത്തത്തില്ല. ഈ സങ്കല്പം എന്താ? ഇത് ജീവന്റെ ആധ്യാത്മിക ഭാവമാണ്. ശരീരം മാത്രമല്ല ജീവൻ എന്ന് പറയുന്നത്, ശരീരവും സങ്കല്പങ്ങളും എല്ലാം കൂടി ചേരുന്നതാണ് ജീവൻ. സങ്കല്പം എത്തിയാൽ ജീവനെത്തി, ശരീരവത്താസം കൊണ്ട് പറയുന്നത് എന്താണോ? ഞാനവിടെ എത്തിയില്ല, എന്റെ സങ്കല്പ സൂര്യനിലെത്തി, ചന്ദ്രനിലെത്തി, പക്ഷെ ഞാൻ എത്തിയില്ല എന്ന് പറയും. സങ്കല്പം എത്തിയതുകൊണ്ട് എത്തിയെന്നും പറയാമല്ലോ, കാരണം ജീവൻ അതുപിടിച്ചേർന്നാണ്.

0: അപ്പോൾ ശരിക്കും അവിടെ എത്തിച്ചേരും. ഇവിടെ ഈ സ്ഥൂലമായ ഉപാധി ശരീരവന് തടസ്സമാണ്. ഇവിടെ കേവലം ജീവനെ ആശ്രയിച്ചിരിക്കുന്ന ഈ ആധ്യാത്മിക ഭാവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സങ്കല്പത്തിൽ നമുക്ക് അവിടെ എത്താൻ കഴിയാത്ത, ഈ ശരീരം തന്നെ അതിന് തടസ്സമായിരിക്കുന്നു. പക്ഷേ അതേ ജീവൻ തന്നെ ആദ്യ ദൈവിക ഭാവങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ എത്തിച്ചേരും. സോമോ രാജാ സംഭവതി, ആഹൂതിയിൽ നിന്നും ചന്ദ്രനുണ്ടാകുന്നു എന്ന് പറയുന്നതാണ്. അതാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്, ദ്വിലോകം അനുപ്രവേശ്യ. അവന് ഭാവനയിൽ ദ്വിലോകമുണ്ട്, ആ ദേവതയുണ്ട്.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.
2: Dear listeners of Shaivam.org, the following is Shukla Yajurvedam, Karma Shaka, Adhyayam 19.
3: Atha Eko Navimsho Adhyayaha Om Imagyasthanamurjasvantan Dhyapam Prapeenam Agne Sarirasya Madhye Utsanjushasvashatadharamarvant Samudriyagya Sadhanamavishasva ഘൃതം മീമിക്ഷേ ഘൃതമസ്യയോ നിർഘൃതേ ശ്രിതോ ഘൃതം വസ്യ ധാമ അനുശ്വധമാവാഹമാദയസ്വസ്വാഹ ആകൃതം വൃഷഭവക്ഷി ഹവ്യം സമുദ്രാദൂർമിർമധൂമാ ഉദാരദുപാഗ്യശുന സമാമൃതത്വമാനട് ഘൃതസ്യ നാമ ഗഹ്യം യദസ്തി ജിഹ്വാ ദേവാനാമൃതസ്യ നാഭീഃ വയന്നാമ പ്രബ്രാവാമ ഘൃതസ്യാസ്മിന് യജ്ഞേ ധാരയാമ നമോഭിഃ ഉപബ്രഹ്മാ ശ്രോണവച്ഛസ്യ മാനം ചതുശൃംഗോ വമീദ് ഗൗര ഏതത്.

ഹരോമേ അതിഗ്രോഹിമാരാജേമേവരം സർവ്വാജാസ്വോ സ്വഹാരോ മൃഗം ശർമ്മ രക്ഷതമ പ്രയുധ്യ ഗരിതം ധത്തയമയോ അഗ്നിമോ അതിഗ്രോഹീണം നരം സ്വോ ഓ അഗ്രേ അഗ്രസ്തക

0: സൗകര്യം. കഴിഞ്ഞ ശിവരാത്രിയിൽ നമ്മൾ ശിവജിയുടെ അത്യന്ത ശ്രദ്ധേയങ്ങളായ അതില് പഞ്ചാക്ഷര മന്ത്രനിർദ്ദിഷ്ടമായ ലോകങ്ങളിലൂടെ വല്ല കുറച്ചു ദൂരം സഞ്ചരിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഇത്തവണ നമുക്ക് ആ മന്ത്രനിർദ്ദിഷ്ടമായ ലോകങ്ങളെ ശിവരാത്രിയിലേക്ക് ശിവം മംഗളം മെല്ലെ ആനയിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിക്കുകയാണ്. പല ഐതിഹ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 14 രത്നങ്ങൾ ആവിർഭവിച്ച മഹാ ശിവരാത്രി താണ്ഡവത്തിന്റെ ഏതൊരു മുഹൂർത്തത്തിലാണോ മഹത്രത്നമായ ഹാലാഹലം പാനം ചെയ്ത് ഭഗവാൻ നൃത്തമാടിയത്, നീലകണ്ഠനായത്, അതിന്റെ മനോഹര മുഹൂർത്തത്തെയാണ് അനേകം പേർ ശിവരാത്രി എന്ന് നാമകരണം ചെയ്ത് വിളിക്കുന്നത്. അസുരന്മാരും ദേവന്മാരും ചേർന്ന് മന്ദരാചലം കടകോലാക്കി വാസുകിയെ കയറാക്കി നടത്തിയ സമുദ്രമാഥനം. ഈ ശിവരാത്രിയിൽ നമ്മിലെ ആസുരി സമ്പത്തികളും നമ്മിലെ ദേവീ സമ്പത്തികളും സംയോജിച്ച് അനന്ത വാസുകിമാരാകുന്ന നാടികളിൽ വാസുകിയെ കയറാക്കി മേരുവിനെ തന്നെ കടകോലാക്കി കടയുമ്പോൾ ഷഡ്ചക്രോപരി സംസ്ഥിതമായ സഹസ്രദള പത്മത്തിങ്കലേക്ക് ശിവശക്തി സംഭൂതമായ സംയോജനത്തിന്റെ അനന്താനന്ദത്തിന്റെ ഭാവതലങ്ങൾ ഉയരുന്ന അനുഭവം. മകരാലയമെന്ന് വിശേഷിപ്പിക്കുന്ന സംസാരം സമുദ്ര സമാനമാണ്. ഓരോരുത്തരും അവനവന്റെ പൂർവ്വവാസനകൾക്കും ഗോത്ര സംസ്കൃതികൾക്കും ജീവിത രീതികൾക്കും അനുസരിച്ച് സംസാരം സ്വന്തം മാത്രമാണ്. എത്രത്തോളം വേറൊരുവനുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം സ്വസംസാരത്തിന്റെ മന്ഥനം വിഷമമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യ പഠനക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയർ അന്തർമുഖത്വത്തിന് അമിത പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഭൗതികതയുടെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ, സാമൂഹികതയുടെ പേരിൽ വ്യക്തി സംഘങ്ങൾ ഉണ്ടാക്കുകയും ചേരുകയും ചെയ്യുന്ന കലികാല വൈഭവത്തിൽ ആധ്യാത്മിക അനുഭൂതി അസാധ്യമാണെന്ന് ആചാര്യവര്യന്മാർ പേർത്തും പേർത്തും ഉത്ബോധിപ്പിച്ചു. വാസനകളുടെ കലർപ്പിൽ നിന്ന് പുനർജനിക്കുള്ള ഇതിഹാസങ്ങൾ തേടുവാനല്ലാതെ വാസനാസരിത്തിൽ നിന്ന് മോചനമുണ്ടാകുവാൻ സാധ്യത തെല്ലുമില്ലെന്ന് അറിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് പൂർവാചാര്യന്മാർ അങ്ങനെ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശിവരാത്രിയിൽ അനേക ജന്മ സംസിദ്ധമായ സ്വസംസാരത്തെ മന്ഥനം ചെയ്യുന്നതിന് സ്വഭാവതലങ്ങളിൽ ആസുരി സമ്പത്തിയെയും ദൈവീ സമ്പത്തിയെയും സംയോജിപ്പിക്കുന്നതിന് ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. വിഷയം മാറ്റണമെങ്കിൽ മാറ്റം, വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവും, അത് കേൾക്കാനായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. മുമ്പ് 2-3 പ്രാവശ്യം ശിവരാത്രിക്ക് ഇവിടെ വന്നതുകൊണ്ട് ഒരു തുടർച്ചയിലാണ് പോകുന്നത്. അതിന്റെ തുടർച്ചയിൽ ഇത് പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഞാൻ തുടരാം, ജിജ്ഞാസയുണ്ടെങ്കിൽ ഞാൻ തുടരാം. 14 രത്നങ്ങൾ മംഗളകരങ്ങളാണ്, അതുകൊണ്ട് അവയെല്ലാം ശിവമാണ്. രുക്മിണി വിവാഹാവസരത്തിലാണ് ഇവയെ ഒരിക്കൽ സൂചിപ്പിക്കുന്നത്. ഭാഗവത് ലക്ഷ്മി കൗസ്തുഭ പാരിജാതക സുര ധന്വന്തരി ചന്ദ്രമ ഗാവ കാമദുഖ സുരേശ്വര ഗജു രംഭാദി ദേവങ്കന അശ്വസപ്തമുഖ സുധാ ഹരിത ശംഖം വിഷം ചമ്പുഹേ രത്നാനീതി ചതുർദ്ദശ പ്രതിദിനം കുർവന്തു മംഗളം. ഇവയെല്ലാം സ്മരിക്കുന്നത് മംഗളകരമാണ്. ഇവയാണ് രത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. രതിപ്രിയം എന്ന അർത്ഥത്തിലാണ് ഇവിടെ രത്നം എന്ന് വിളിക്കുന്നത്. ഇതിലാദ്യമുണ്ടായത് ലക്ഷ്മി എന്നുള്ള ഓർഡറിലാണ് ഭാഗവതകാരൻ പറയുന്നതെങ്കിലും മറ്റൊരിടത്ത് ഇങ്ങനെയല്ല. ഹാലാഹലം ഹവിദ്ധാൻ ശ്രീർവാരുണ്യബ്സരോഗണ ഐരാവത പരിജാതശ്ച ചന്ദ്ര ഉച്ചൈസവാഹയ ശംഖം ശാർഗം കൗസ്തുഭം ചതന്വന്തരി രഥാമൃതം ചതുർദശോത്യബ്ധി മന്ദജാത രത്നാനി സംജഗു എന്നാണ് മറ്റൊരിടത്ത്. അവിടെ ആദ്യം ഉണ്ടായത് ഹാലാഹലമാണ്. ഏറ്റവും ആദ്യം മന്ദനം തുടങ്ങുമ്പോൾ ഹാലാഹലമാണ് ആവിർഭവിച്ചതെന്നാണ്. ഹാലാഹലം സ്വീകരിച്ചത് ഭഗവാൻ ശങ്കരനാണ്. ശങ്കരൻ അത് സ്വീകരിച്ച് ആനന്ദ തണ്ഡവമാടിയ മുഹൂർത്തമാണ് ശിവരാത്രി. സർവലോകങ്ങളും ദഹിപ്പിക്കുന്ന വിഷത്തെയാണ് വസുകിയിൽ നിന്ന് വമിച്ച വിഷമെന്ന് ചില ആചാര്യന്മാരും, പാൽക്കടൽ കടഞ്ഞപ്പോൾ ആദ്യം രൂപാന്തരപ്പെട്ടു വന്ന വിഷമെന്ന് ചില ആചാര്യന്മാരും. രണ്ടഭിപ്രായങ്ങളുമുണ്ട്. പാൽക്കടലിൽ നിന്നുണ്ടായ രത്നം സംസാരം കടഞ്ഞാൽ ആദ്യം വമിക്കുന്നത് വിഷമാണ്. വിഷവും അമൃതവും ചേർന്നാണ് ഈ സംസാരമുണ്ടായത്. അതിനിടയിൽ പലതും, അതിൽ ഹാലാഹലത്തെ, ലോകവിനാശകരമായ ഹാലാഹലത്തെ ഭഗവാൻ ശങ്കരൻ സ്വീകരിച്ചു എന്നാണ്. ഹവിർധാനി കാമത്തിനു അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. ശ്രീ ലക്ഷ്മി, പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായ രത്നമാണ് ലക്ഷ്മിയെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ചു. വാരുണി മദ്യം, എല്ലാ മദ്യത്തിനും ഉറവിടമായ ആദ്യ മദ്യം ആവിർഭവിച്ചതും പാൽക്കടലിൽ നിന്നാണ്. അതിനെ അസുരന്മാർ സ്വീകരിച്ചു. അപ്സരസുകൾ, ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയവരുണ്ടായതും പാലാഴിയിൽ നിന്നാണ്. അവരെ ദേവലോകം സ്വീകരിച്ചു ഇന്ദ്രൻ. ഐരാവതം ആനയാണ്, അതും ദേവേന്ദ്രനാണ് സ്വീകരിച്ചത്. പാരിജാതം വൃക്ഷമാണ്, അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. പിന്നെ സ്വർഗത്ത് പോയി ചില ഈതിബാധകൾ തീർത്തതിന്റെ ഫലമായി വൃത്രാരിയായിരുന്ന ഇന്ദ്രന്റെ ഉറക്കമില്ലായ്മയെ മാറ്റിയെടുത്തതിന്റെ പേരില് ഇന്ദ്രന് സമ്മതമല്ലെങ്കിൽ പോലും ഭഗവാൻ പാരിജാതം സത്യഭാമയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കഥ. നാല് ദേവവൃക്ഷങ്ങളിൽ പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ദേവവൃക്ഷമായ പാരിജാതം. ചന്ദ്രൻ, ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ, കലകളോടുകൂടിയ ചന്ദ്രൻ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായതാണെന്നാണ്. ഉച്ചൈസ്രവസ് എന്ന കുതിര, അതും ഇന്ദ്രനോട് ബന്ധപ്പെട്ടതാണ്, അതും പാൽക്കടലിൽ നിന്ന് കിട്ടിയതാണ്. പാഞ്ചജന്യമെന്ന ശംഖ്, അത് പാൽക്കടലിൽ നിന്നാണ്, അതാണ് വിഷ്ണു സ്വീകരിച്ചത്. ശാർംഗം, ഹരിധനുസ്, വിഷ്ണുവിന്റെ വില്ല്, അതും പാലാഴിയിൽ നിന്നാണ്. കൗസ്തുഭം, വിഷ്ണുവിന്റെ മാറിടത്തെ ശോഭിപ്പിക്കുന്ന രത്നമാണ്, അതും പാൽക്കടലിൽ നിന്നാണ്. ആയുർവേദ പ്രവർത്തകനായ ധന്വന്തരി പാലാഴിയിൽ നിന്ന് പൊന്തി വന്നതാണ്. ആ പാലാഴിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ധന്വന്തരിയുടെ കയ്യില് അമൃത കലശമുണ്ടായിരുന്നു, അതും പാലാഴിയിൽ നിന്നുണ്ടായതാണ് ആ അമൃതം. ഇങ്ങനെ 14 രത്നങ്ങളാണ് പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായത്. എന്താണ് പാലാഴി, എന്താണ് കടയൽ, എന്താണ് അതിന്റെ ഫലം എന്നത് അതിന്റെ വാച്യം, വ്യംഗ്യം, ലക്ഷണ ഇങ്ങനെയൊക്കെ ഭാഷകൾ. അതിലെ സാമ്പ്രദായികന്മാർ പറഞ്ഞു പോരുന്ന ലക്ഷണയിലൂടെ, ആധ്യാത്മിക ഭാഷയിലൂടെ ഇത്തവണ നമുക്കിതിനെ കാണാം. വാച്യമൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ, അത് നിങ്ങളെ സംഘർഷത്തിലാക്കുന്നതുമായിരിക്കും. കാരണം ഉദിച്ചു നിൽക്കുന്ന ആഗ്രഹം പാലാഴിയിൽ നിന്നുണ്ടായി എന്നൊക്കെ ഇന്ന് പഠിക്കുന്ന ശാസ്ത്രം വച്ച് നിങ്ങൾക്ക് ഏതായാലും സ്വീകരിക്കാനാവില്ല. നിലവിലിരിക്കുന്ന സങ്കേതം ഏതായാലും അതിന് വിരുദ്ധമാണ്. തമാശയ്ക്കൊക്കെ ഒരു കഥയായി പറയാമെന്നുള്ളതിനപ്പുറം, കേൾക്കാൻ ഇമ്പമുണ്ടാകുമെന്നതിനപ്പുറം, പരസ്പരം സ്വീകരിക്കാവുന്ന ഒരു ഭാഷ, വാച്യഭാഷ ഇന്ന് നിലവിലില്ല. നിങ്ങളാരും ചന്ദ്രനിൽ പോയിട്ടില്ലെങ്കിലും, നിങ്ങളാരും ചന്ദ്രനെ കണ്ടിട്ടില്ലെങ്കിലും, ചന്ദ്രനിൽ കാലുകുത്തി എന്ന് അവകാശപ്പെടുന്നവർ കുത്തിയിട്ടില്ലെങ്കിലും, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചന്ദ്രനിലെ നീൽ ആംസ്ട്രോങ്ങും മറ്റും കാലുകുത്തുമ്പോൾ അവരുടെ കൊടി, രാജ്യത്തിന്റെ കൊടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അതേസമയം കാലുകുത്തി അവർ ചന്ദ്രനിൽ വായുവില്ലെന്ന് പറയുകയും ചെയ്തു. മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് ഇടത്തരം ബുദ്ധിമാന് ചന്ദ്രനിൽ കാലുകുത്തിയതാണ്, കൂടിയ ബുദ്ധിമാന് ചന്ദ്രനിൽ ആരും കാലുകുത്തിയിട്ടില്ല, കുറഞ്ഞ ബുദ്ധിമാന് കുത്തിയാലും കുത്തിയില്ലെങ്കിലും ഒന്നുമില്ല. ഇങ്ങനെ മൂന്ന് തരം ആളുകളുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം. വളരെ സൂക്ഷ്മദൃക്കുകളായ ആളുകൾ നോക്കുമ്പോൾ ചന്ദ്രനിൽ വായുവില്ല ചലിക്കാൻ, അവിടെ കൊടി പറന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് ചില കുബുദ്ധികൾ, അങ്ങനെയുള്ളവരെയാണ് ഈ ബുദ്ധി കൂടിയവരെയാണ് കുബുദ്ധികൾ എന്ന് പറയുന്നത്. ഒരു ജനതയുടെ വിശ്വാസത്തെ ആദ്യം തകർക്കുന്നവനെ ബുദ്ധിമാൻ എന്ന് പറയും. മനസ്സിലായില്ല. ബുദ്ധിമാന്റെ ബുദ്ധിയെ തകർക്കുന്നവനെയാണ് സൂക്ഷ്മബുദ്ധികളെന്ന് വൈദികർ പറയുന്നത്. പക്ഷെ അവരെയാണ് ലോകം കുബുദ്ധികൾ എന്ന് പറയും. മനസ്സിലായി? അത് കലികാല വൈഭവം കൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊരു കുബുദ്ധിയാണെന്ന് നിങ്ങൾ കരുതിയാൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം അവിടെ കൊടി പാറിപ്പറന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം കുബുദ്ധികൾ പറഞ്ഞത് സഹാറയിൽ എവിടെയോ ചെന്ന് ഈ പേടകം ഇറങ്ങിയിട്ട് അതിന്റെ ഫോട്ടോയാണ് ജനങ്ങളെ കാണിച്ച് പറ്റിച്ചതെന്നാണ്, അല്ലാതെ മുകളിൽ അവിടെയെങ്ങും പോയി ഇറങ്ങിയിട്ടില്ലെന്നാണ്. അതിരിക്കേണ്ടത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്ത് നമ്മൾ എങ്ങും എങ്ങും എത്തുകയും. ആമ ഐ റൈറ്റ്? ശരിയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ചിന്തയിൽ എന്നും ഒരു സംഘർഷമായി കിടക്കട്ടെ. അതിനപ്പുറം ഈ 14 രത്നങ്ങൾ മാനവ ജീവിതത്തില് സംസാരമാകുന്ന സാഗരത്തെ മന്ഥനം ചെയ്യുന്നതിന് ചില ജിജ്ഞാസുക്കൾ ഇറങ്ങിത്തിരിക്കും. അതിറങ്ങിത്തിരിക്കുമ്പോൾ ബഹിരംഗ സാധനയും അന്തരംഗ സാധനയും എന്ന രണ്ട് സാധനകളാണ് ഇതിന് വഴി. അല്ലാതെ കൂട്ടുകൂടലോ ബഹളം വയ്ക്കലോ ഒന്നും ഇതിന്റെ വഴിയല്ല. അതൊക്കെ വേറെ പലതിനും കൊള്ളാം, പലതിനെയും മറയ്ക്കാനും കൊള്ളാം, പ്രയോജനത്തിന് കൊള്ളില്ല. ഭൗതിക ജീവിതം കൂട്ടായി മാത്രമേ കൊണ്ടുപോകാനാവൂ. ഭൗതിക ജീവിതത്തിനുള്ള അഭിവാഞ്ഛയും വാസനയും കൊണ്ടാണ് വ്യക്തി ജനിക്കുന്നത്. അവിടെ കൂട്ടിച്ചേരുക. സ്വാഭാവികമായ ചരലുകള് അസ്വാഭാവികങ്ങളായ ചരലുകള് എന്ന് രണ്ടും. സ്വാഭാവികമാണ് കുടുംബം. കുടുംബത്തിന് വെളിയിൽ വരുന്ന എല്ലാ ബന്ധങ്ങളും അസ്വാഭാവികങ്ങളാണ്. ആധ്യാത്മിക ഉത്കർഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബന്ധവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലത് കുടുംബബന്ധമാണ്. കാരണം പൂർവ്വവാസനയ്ക്കനുസരിച്ച് അതിന് പറ്റിയ ബീജാണ്ഡങ്ങളിൽ ജീവൻ ഭാഗികമായി ചേർന്ന് അവയുടെ ചേർച്ചയിൽ വെച്ച് കൃത്യമായ ഒരു അസുലഭ മുഹൂർത്തത്തിൽ പൂർവ്വവാസനകളണങ്ങിയ ജീവൻ അതിലേക്ക് വന്ന് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭംഗിയായി ബന്ധങ്ങൾ തീർക്കാൻ വരെ വഴിയില്ല. അത് കഴിഞ്ഞ് ജനിച്ച് അതിന്റെ പൂർവ്വരൂപങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം മാതാവിനെയും പിതാവിനെയും ലൗകിക ബന്ധങ്ങളെയും ഒരാൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ബന്ധങ്ങൾക്കായി പോകുന്നുവെങ്കിൽ അവൻ മൂഢനാണ്, മൂർഖനാണ്. അവിടെ ലഭിക്കാത്ത ഒരാനന്ദവും ബന്ധമുണ്ടാക്കുന്ന പുറം ലോകങ്ങളിൽ അവന് ലഭിക്കില്ല. അവിടെ തീരാത്ത ഒരു കർമ്മവും അവനെ സംബന്ധിച്ച് പുറത്തു തീരുകയില്ല. നിങ്ങൾക്ക് വളരെ വിയോജിപ്പുണ്ടാകാവുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതാണ് ഭാരതത്തിന്റെ സമഗ്ര സംഭാവനകളിൽ പ്രഥമവും പ്രധാനവും. ഇനിയുള്ളത് ആധ്യാത്മിക ലോകമാണ്. ആ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനിവാര്യമായുള്ളത് ജിജ്ഞാസയാണ്. ജിജ്ഞാസ ആവിർഭവിക്കുമ്പോഴാണ് തന്റെ സംസാരം, അത് തന്റേത് മാത്രമാണ്. ലോകമെന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഇവിടെ നിങ്ങൾ ഇത്രയും പേര് വന്ന് ഈ ആശ്രമത്തെ കാണുന്നത് ഒരുപോലെയല്ല. കാഴ്ചയെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും കേൾക്കുന്നത് ഒരുപോലെയല്ല. കേൾവി എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സംസാരം വ്യത്യസ്തമാണ്. ഇങ്ങനെ മനസ്സിലാവുമോ? ഇങ്ങനെ മനസ്സിലാവുമോ? ഒരു രൂപത്തിൽ ഒന്നിനെ കാണുന്നവനും വേറൊരു രൂപത്തിൽ അതിനെ കാണുന്നവനും കൂടെ യോജിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമില്ല. രണ്ടു തരത്തിലും കാണാൻ രണ്ടുപേർക്കും സ്വാതന്ത്ര്യവും. എന്നുവരെ ഞാൻ കാണുന്നത് പോലെ അവരൻ കാണണമെന്ന് നിർബന്ധമില്ലയോ അന്നുവരെ എന്റെ ശാന്തിയാണ്. ഞാൻ കാണുന്നത് പോലെ തന്നെ അവൻ ഇതിനെ കാണണമെന്ന് എന്നൊരു നിർബന്ധം എനിക്ക് വരുന്നുവോ അത് പ്രകൃതി വിരുദ്ധവും ദുഃഖവുമാണ്. പഠിക്കും തോറും ഞാൻ കാണുന്നത് പോലെ കാണണം ലോകമെന്നുള്ളതാണ് പഠിപ്പിക്കലുകളുടെ പൊരുളായി വരുന്നത്. ഞാൻ കാണുന്നത് പോലെ അവൻ കാണില്ല എന്ന് അറിയുവാൻ ആർ പഠിക്കുന്നു, ആർ പഠിപ്പിക്കുന്നു? അവൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്.
1: ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവുമോ എന്നറിയില്ല. നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നുണ്ട്. എല്ലാ തോന്നിയും പോലെ എപ്പോഴും എനിക്ക് പേടിയുള്ളൊരു സാധനമുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് യജ്ഞം കാലാഹലം നമുക്ക് അവസാനത്തേക്ക് വെക്കാം. നേരം കിട്ടിയാൽ വർണ്ണിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും ശിവരാത്രി വരുവാന്ന് എന്നെക്കാൾ മിടുക്കന്മാരായ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് സമാധാനിക്കാം. തുടക്കം മുതൽ പോവാം. അതുകൊണ്ട് ഭാഗവത സന്ദേശത്തിൽ കണ്ട പോലെ കാലാഹലത്തെ നമുക്ക് അവസാനം എടുക്കാം. കാമധേനുവാണ് ആദ്യം തന്നെ. കാമധേനു എന്ന് പറയുന്നത് യജ്ഞമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം. സഹ യജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വമേശവോസ്തിഷ്ഠ കാമധൂക്. അവിടെ യജ്ഞമാണ് കാമധേനു. ഇഷ്ടം യജ്ഞം എന്നൊക്കെ അതിന് പറയും. അനന്ത മഹാപുരുഷ യജ്ഞം, അനന്ത ചതുർദശി വ്രതം, ഇതൊക്കെ പണ്ടുള്ളവരനുഷ്ഠിച്ചിരുന്നു. എല്ലാ ഇഷ്ടവും നടക്കുന്നത് യജ്ഞത്തിൽ. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ അത്രയും യജ്ഞരൂപമാണ്. അടുക്കോടെ പഠിക്കണം. കാമ്യകർമ്മങ്ങൾ ശമിച്ചിട്ടില്ലെങ്കിൽ നിഷ്കാമകർമ്മത്തിനൊരുങ്ങി ഇറങ്ങുന്നവൻ വഴിക്ക് വച്ച് കാമ്യമായതിനെ കണ്ടുമുട്ടുകയും പതിക്കുകയും ചെയ്യും. പതനങ്ങളുടെ ചരിത്രമാണ് ആധുനിക ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രം. അത് സമറ്റിക് സംസ്കൃതിയിൽ രൂപപ്പെടുത്തിയെടുത്ത സംഘടിത സംസ്കാരത്തിന്റെ ലോകമാണ്. അതിനെ സംഘടിതമായി ന്യായീകരിക്കാൻ ഒരുങ്ങും തോറും സമാജം അധപ്പതിക്കുകയും വ്യക്തികൾ സനാതനധർമ്മത്തിൽ നിന്ന് അകലുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം അനുഷ്ഠിക്കുവാൻ പാകത്തിന് യജ്ഞ സംസ്കൃതി ഉള്ളവരായിത്തീരണം. അതിനെയാണ് കാമധേനു എന്ന് വിളിക്കുന്നത്. അതാണ് സമുദ്രം കടഞ്ഞാൽ, സംസാര സമുദ്രം കടഞ്ഞാൽ പൊന്തി വരുന്നത്. എന്റെയും നിങ്ങളുടെയും സംസാരമാകുന്ന സമുദ്രത്തെ ഏകാന്തമായിരുന്ന് കടയാനൊരുങ്ങിയാൽ അതിനുള്ള തിരിക്കണം, സ്വസ്ഥമായി ആസനജയം വരണം. അങ്ങനെ ഇരുന്ന് പ്രാണായാമാദി പ്രക്രിയകളിലൂടെ നാഡികളെ ശുദ്ധീകരിച്ച് ബോധതലത്തിലേക്ക് ഉയർന്നു വരുന്നുവെങ്കിൽ ഒന്നും പഠിക്കാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അറിവില്ലാത്ത ലോകത്ത് നിന്ന് അറിവാണെന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കാൻ ഓടുന്ന പരിപാടി നിർത്തി ഏകാന്തമായി തന്റെ സംസാരത്തെ കടഞ്ഞ് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതിനെ നോക്കിയാൽ ആദ്യം ബോധ്യമാവും കാമ്യകർമ്മങ്ങളാണ് ശമിക്കുന്നത്. കാമ്യകർമ്മങ്ങൾ നിലനിൽക്കുവോളം ആനന്ദമില്ല, കാമ്യകർമ്മങ്ങൾ തത്തിക്കളിക്കുവോളം സമാധാനമില്ല, കാമ്യകർമ്മങ്ങൾ സ്വച്ഛന്ദമായിരിക്കുവോളം സംസാരം സുഖമായി അനുഭവിക്കണം. അതുകൊണ്ട് ഇതിന്റെ ഒന്നാമത്തെ രത്നം രതിനിർവിശേഷമായത് കാമധേനുവാണ്. രണ്ട് ശ്രീ, ശ്രീഞ്ഞ് സേവായ, സേവ സമർപ്പണം, ശരണാഗതി, അതിന് മറ്റൊരു പേര് പറയാം ഉപാസന, ഉപ ആസീൻ, ബോധത്തിന് ഏറ്റവും അടുത്തിരിക്കുക, മനോമാലിന്യത്തെ കളയുന്നതിന് ഒരുങ്ങുക. കാമ്യമായ കർമ്മങ്ങളിൽ എത്രയാണോ മനസ്സ് പുറത്തേക്ക് പോയത് അതിനു പകരം കാമ്യ വിഷയങ്ങളെ വിട്ട് ആഗ്രഹമില്ലാതെ അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നത് സ്വേച്ഛയാണ്. പ്രാരബ്ധത്തിലെ ആദ്യ ഭാഗമാണ് സംസാരത്തെ സൃഷ്ടിക്കുന്ന സ്വേച്ഛ. തനിക്ക് സമമായി പ്രായമുള്ള ഒരാളിന്റെ ഇച്ഛ സാധിച്ചു കൊടുക്കാൻ എളുപ്പമല്ല, കാരണം അവിടെ അഹങ്കാരം കയറി. തന്നെക്കാൾ താഴ്ന്ന ഒരാളിന് സേവ ചെയ്യാനാവില്ല, അവിടെയും കൊടുത്തവൻ എന്ന അഹങ്കാരം കയറി. മാതാവ്, പിതാവ്, ആചാര്യൻ ഇവർ തന്നെക്കാൾ ഉയർന്നവരാണെന്ന ബോധം ഉള്ള കാലങ്ങളിൽ, അങ്ങനെ എടുത്തു പറഞ്ഞതിന് കാരണം ഇന്ന് അങ്ങനെയല്ല കാലം. പരിണാമ സിദ്ധാന്തം പഠിക്കുകയും അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടായി എന്ന് ചരിത്രം പഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എന്റെ അച്ഛൻ മണ്ടനും അപ്പൂപ്പൻ മരമണ്ടനുമാണ്. അതുകൊണ്ട് ബഹുമാനപൂർവ്വം അച്ഛന് വേണ്ടി ഒരു കർമ്മം ചെയ്യാനാവില്ല. ഇതിനുത്തരവാദി അച്ഛനാണോ മകനാണോ അതെന്റെ ചർച്ചയല്ല, അത് നിങ്ങൾക്കുള്ളൂ, വഴക്കൊക്കെ നിങ്ങൾ ഉണ്ടായിക്കൂട്. എന്തായാലും പറ്റില്ല എന്ന് മാത്രമാണ് ഞാൻ. എന്റെ അച്ഛന് അനുഭവമുണ്ട്, എന്നെക്കാൾ അറിവുണ്ട്, അറിവിൽ നിന്ന് അറിവില്ലായ്മയാണ് ഈ പ്രപഞ്ചം എന്നറിയുമ്പോൾ ഒരുവൻ അച്ഛന് വേണ്ടി ചെയ്യുന്ന സേവ പരേച്ഛയാണ്, അത് നിഷ്കാമമാണ്. അല്ലാതെ ലോകത്ത് ആശുപത്രി നടത്തിയാൽ, സ്കൂള് നടത്തിയാൽ, മരുന്ന് കുടിച്ചു കൊടുത്താൽ ഞാനൊക്കെ അത് ചെയ്യുന്നയാളാണ്, ഞങ്ങൾ ആരും ചെയ്യുന്നത് നിഷ്കാമമല്ല, മനസ്സിലായില്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വയ്ക്കണ്ട. ഇത് കാമ്യം പോലുമല്ല, അതിനേക്കാൾ അധപതിച്ചതാണ്. നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ചെയ്യുന്ന സേവനമൊന്നുമല്ല, ബഹുമാന പുരസരം പരന്റെ ഇച്ഛയെ മാനിച്ച് ചെയ്യുന്നത് മാത്രമാണ്. എന്റെ പിതാവിന്റെ ഇച്ഛയെ ഞാൻ മാനിക്കുമ്പോൾ എന്റെ ഇച്ഛകൾ ചുരുങ്ങും, സദാചാര ബോധം എനിക്കുണ്ടാവും, ബ്രഹ്മചര്യാദി ഗുണങ്ങൾ ഉണ്ടാവും. ഞാൻ കണ്ടൊരു പെൺകുട്ടി, അതിനോടൊപ്പം പോണം. മനസ്സുകൊണ്ട് എന്റെ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ വിടുമ്പോഴാണ് എന്റെ പിതാവിന്റെ ഇച്ഛയെ സമ്മതിക്കാതെ വരുന്നത്. ആം ഐ റൈറ്റ്? അത് വിജയമാണെന്നാണ്, അത് തനിക്ക് താൻ പോരുമയാണെന്നാണ്, അത് നേട്ടമാണെന്നാണ്, അതിലൂടെ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാമെന്നാണ്, അതിലൂടെ ശാന്തി നേടാമെന്നാണ് നിങ്ങളുടെ ചെറുപ്പക്കാർ പഠിക്കുന്നത്. അത് ഭാരതീയമല്ല, സനാതനമല്ല. പിതാവിനാണ് അറിയുന്നത്. ഏത് യാദൃച്ഛികതയിൽ വെച്ചാണ് പിതാവിന്റെ സംസ്കൃതിയുടെ ബീജം ഞാനായി രൂപാന്തരപ്പെട്ടതെന്ന്, ഏതിലൂടെയെല്ലാമാണ് ഞാൻ സഞ്ചരിക്കേണ്ടതെന്ന് പിതാവിന്റെ അന്തർഗതങ്ങളിലാണ് ഇരിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ സന്യസിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ വിവാഹം കഴിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാൻ. ഏത് വഴി? പോയ വഴിയിലായിരിക്കില്ല ഞാൻ പോകും. അതുകൊണ്ടുള്ള ദേഷ്യവും രോഷവും ഒക്കെ എന്നോട് നിൽക്കുന്നുണ്ടാവും. എനിക്കിത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാസനകളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം എടുക്കുമ്പോൾ ഗോത്രാദികളുടെ പ്രാധാന്യമെല്ലാം കൊടുത്തു പഠിപ്പിച്ച ഭാരതീയ സംസ്കാരം പഠിച്ചത് ഇന്ന് പഠിക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് അവർ സംസാരത്തെ കടയാൻ പറഞ്ഞത്. സംസാരം കടയുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ഇഷ്ട വരണമുള്ള കാമധേനുവാണ് യജ്ഞം. രണ്ടാണ് സേവ. അത് പരിപക്വമാകുന്നത് സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്ക് വികസിക്കുമ്പോഴാണ്. 100% നിഷ്കാമമാകുന്നത് അനിച്ഛയിലെത്തുമ്പോൾ. പരേച്ഛയിൽ പിതാവ്, മാതാവ്, ആചാര്യൻ, അതിഥി. എന്റെ ഇച്ഛയിൽ ആ വന്നിരിക്കുന്നയാൾ നിൽക്കാനല്ല, അയാൾ അതിഥിയാണ്. അതിഥി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പദമില്ല, മനസ്സിലായില്ല. നിങ്ങൾ പോയി ക്ഷണിച്ചു കൊണ്ടിരുന്നവനാണ് ഗസ്റ്റ്. അമ്മ റൈറ്റ്. യാദൃച്ഛികനാണ് അതിഥി. തിഥി അറിയിക്കാതെ വന്നവൻ. അങ്ങനെ വരുന്നവനെ നിങ്ങൾ ഇന്ന് അതിഥി എന്ന് പറയില്ല, പറയുമോ? പക്ഷെ സ്വാമിജി പറഞ്ഞു, എന്നെയോ നിങ്ങളിൽ ഒരാളെയോ അതിഥി എന്ന് പറഞ്ഞില്ല. യാദൃച്ഛികമായി ഒരു സ്വാമിജി ഈ നാട്ടിലെത്തിയിരിക്കുന്നു, മനസ്സിലായില്ല. ദേവീശ്വര സ്വരൂപമാണ്. സംസ്കാരമുള്ളതുകൊണ്ട് പറഞ്ഞതാ, നല്ല ആശ്രമത്തിൽ വളർന്നതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളുടെ വീടുകളിലോ ഇപ്പോൾ ഉള്ള ആശ്രമങ്ങളിലോ വളർന്നാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതതിന്റെ വ്യതിയാനമാണ്. അവിടെ വരുന്ന ആളിന്റെ ഒരിച്ഛയെ സാധൂകരിക്കുമ്പോൾ അത് പരേച്ഛയിലേക്ക് ഉയരുക. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ, ഒരു കാര്യം എടുത്തു കൊടുക്കുമ്പോൾ, അതെല്ലാം അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ പലതിനെയും അവിടെ സമർപ്പിച്ചു മാറ്റുകയാണ്. അതുപോലെ പിതാവിൽ, അതുപോലെ മാതാവിൽ. കാരണം പൂർവ ജന്മങ്ങൾ കൊണ്ട് സംസ്കൃതി രൂപാന്തരപ്പെട്ട് വാസനകളായി നിൽക്കുന്ന പിതാവിൽ നിന്ന് വാസനാബദ്ധമായി ഞാൻ വന്നിട്ട് എന്റെ പൂർവവാസനകളെ പൂർത്തീകരിക്കുന്ന ഒരു വേളയിൽ എന്റെ വാസനകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകുന്നുണ്ട്. അത് ആനന്ദമാണ്. ഇതിനൊക്കെ അനുഷ്ഠാനം എന്ന് പറയും. അനുഷ്ഠാനമില്ലാത്തവൻ ഹിന്ദു അല്ല. പ്രസംഗം എത്ര വേണമെങ്കിലാവാം, ആനന്ദത്തിന് അനുഷ്ഠാനമാണ് അനിവാര്യമായുള്ളത്. ആ ഉപാസന മനോമാലിന്യത്തെ കളയുന്നതിന് നിഷ്കാമ കർമ്മം, അതാണ് ശ്രീ. ശ്രീഞ് സേവായാം ലക്ഷ്മി. ലക്ഷ്മിയെ വരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വനായി മാറി, വിഷ്ണുവായി മാറി. വ്യാപനോതി ഇതി വിഷ്ണു. സ്വന്തം ആഗ്രഹതലങ്ങളിൽ നിന്ന് പരേച്ഛയിലേക്ക്, പരോത്കർഷത്തിലേക്ക് വികസിച്ചു എന്നർത്ഥം. വിക്ഷേപ ആവരണ നിവൃത്തിക്ക് പറ്റും വിധം ഉപാസന പൂർണമായി എന്നർത്ഥം. ഉപാസന കൊണ്ട് ആവരണത്തെ കളയും. ഇതിനു മുമ്പുള്ള ക്ലാസ്സില് അത് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിനി ആ വഴിയിൽ കൂടെ അധികം സഞ്ചരിക്കേണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആത്മബോധ കൗമുദി അതിൽ നന്നായി പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മഹാനുഭാവനായ ആചാര്യൻ നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. അവിടെ ആവരണവും വിക്ഷേപവും എന്ന രണ്ട് ശക്തികൾ. അതില് ആവരണത്തെ കളയുന്നത് നിഷ്കാമകർമ്മമാണ്, വിക്ഷേപത്തെ കളയുന്നത് ഉപാസനയാണ്. അപ്പൊ ഇത് രണ്ടും അനിവാര്യം. അതിന്റെ ഉദാഹരണമാണ് ദക്ഷ പ്രജാപതി. ശിവനെ വിളിച്ചില്ല യജ്ഞത്തിന്, ശിവന്റെ സാമീപ്യം ഇല്ലാത്ത ഒരു യജ്ഞത്തിന് ഒടുങ്ങിയത്. ഒടുവിൽ അത് എന്തായി എന്ന് നിങ്ങൾ കഥയിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്ന് നമാമി വിശ്വേശ്വര വിശ്വരൂപം പുരാതനം ബ്രഹ്മനിജാത്മരൂപം നമാമി സർവം ഭവഭാവഭാവം പരത്പരം ശങ്കരമനതോസ്മി. ഇവിടെ ഒന്ന് ശിവനെ പ്രീതപ്രീതം നമസ്കരിക്കുന്ന രംഗവും, ദേവദേവ മഹാദേവ കൃപാം കുരു നമസ്തുതേ അപരാധം ക്ഷമസ്വദ്യ മമ ശംഭോ കൃപാദിതേ. ദർശനം ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത്. നമുക്കൊക്കെ ഈ നമസ്കാരം വേണ്ടി വരും. കാരണം നമ്മൾ മംഗളകരമായ ശൈവമായ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ആദ്യം ചെയ്യും. ഒടുവിൽ തല പോയി കഴിഞ്ഞ് ആടിനെ പോലെ മേ മേ എന്ന് കരയേണ്ട അവസ്ഥ എത്തുമ്പോൾ വാർദ്ധക്യവുമാവും. അപ്പോഴാണ് ഈ നിലവിളിയെല്ലാം നിലവിളിക്കുന്നത്. ദേവതകളെല്ലാം ഊർജസ്വലങ്ങളായിരിക്കുമ്പോഴാണ് ഉപാസനയും നിഷ്കാമകർമ്മവും ഒക്കെ വേണ്ടത്. മൂന്നാമത് പാലാഴിയിൽ നിന്ന് കടഞ്ഞാൽ മൂന്നാമത് വരുന്നത് വാരുണി മദ്യം. ആനന്ദമല്ലെങ്കിൽ സുഖം ആസുരി സമ്പത്തിക്ക് സമാധാനിക്കുവാനുള്ളതാണ്. എവിടെയെങ്കിലും ഒരു സുഖത്തിന്റെ ലാഞ്ഛന കണ്ടാൽ നമ്മളിലെ രാജസീയമായിരിക്കുന്ന ശക്തികളെല്ലാം സടകുടഞ്ഞത്. എഴുന്നേക്കാൻ വയ്യാത്തവൻ ഒരു സുഖോൽപ്പന്നം കണ്ടാൽ ചാടിയെഴുതും. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റെയ്ഗൻ എന്ന മറ്റുമാണ് അദ്ദേഹത്തിന്റെ അല്ലേ. അദ്ദേഹം അവസാനം ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഡിമെൻഷ്യയൊക്കെ വന്ന് വർത്തമാനമൊന്നും പറയാനാകാതെ ഒരു പരുവത്തിലെത്തിയിരിക്കുക. പക്ഷെ ഒരു തെരുവിലൂടെ അദ്ദേഹവും ഭാര്യയും നടന്നു പോകുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വികസിക്കാണ്. മനഃശാസ്ത്രകാരന്മാരെ കുറിച്ച് പഠിച്ച് പലതും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലോകത്ത് ഏതെങ്കിലും ഒന്ന് സുഖോൽപ്പന്നമാണോ അത് കാണുമ്പോൾ ഉയരുന്നത് മനസ്സാണ്. വാരുണി മദ്യമാണ്. ആധ്യാത്മിക പക്ഷത്തിൽ ഇതിന്റെ അർത്ഥം ആനന്ദമാണ്. ആനന്ദോദ്ദേവ കൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തി എന്ന് തൈത്തിരിക്കും. സൈഷ വാരുണി ഭാർഗവീ വിദ്യ എന്ന് പ്രയോഗം. വാരുണി വിദ്യ, ഭാർഗവീ വിദ്യ, ഈ വിദ്യയെയാണ് ഇവിടെ വാരുണി എന്ന് പറഞ്ഞിരിക്കുന്നത്. മദ്യം എന്ന് പറഞ്ഞു നമ്മുടെ ആസുരീ സമ്പത്തികളും ദൈവീ സമ്പത്തികളും ഒരുമിച്ച് ചേരുകയും ശാന്തമാവുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആധ്യാത്മികമായി മുന്നേറാൻ പറ്റൂ. രണ്ടും കാത്തിരിക്കുന്നതാണ്. നമ്മൾ ഏത് ഉപാസന ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആസുരി സമ്പത്തിയെ കൂടി കൂട്ടി സമാശ്വസിപ്പിച്ച് മുന്നേറാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കിയ എല്ലാ കളങ്ങളും തേച്ചു മാച്ച് കളഞ്ഞ് ദുർദേവതാരൂപം കൈക്കൊള്ളുന്ന ആസുരി ശക്തികൾ തകർത്താളും. അതുകൊണ്ടാണ് ഇത് ഗുരു വേണമെന്നും പാരമ്പര്യ സംവിത്തായിരിക്കണമെന്നും പാരമ്പര്യ വഴിക്ക് പോകണമെന്നും ഒക്കെ പറയുന്നത്. പാരമ്പര്യമില്ലാതെ പിപീലിക ന്യായേന ഉപാസനയൊക്കെ തന്നെത്താൻ ചെയ്ത് കേമന്മാരായി അഹങ്കാരികളായി ഒക്കെ തീരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആര് പിടിച്ചാലും കിട്ടാത്തിടത്ത് ഈ അസുരി സമ്പത്തികള് ആനന്ദം തേടി മറ്റ് കലാപങ്ങളിൽ ചെന്ന് ചാടുകയും ലോക വ്യവഹാരത്തിൽ അമാന്യത വരികയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ലോകമെല്ലാം എതിർക്കും. ആരെല്ലാമാണോ നേരത്തെ അനുകൂലിച്ചത്, പ്രശംസിച്ചത്, കൂടെ നടന്നത്, അവർക്കൊന്നും തള്ളിപ്പറയാൻ അധിക നേരം വേണ്ടി വരില്ല. ഉയർന്നിട്ട് താഴുന്നത് ലോകരുടെ മുമ്പിൽ വളരെ ഉയർന്നിട്ട് താഴുന്നതിനേക്കാൾ ശോചനീയമായി മറ്റൊന്നില്ല. അതിന് കാരണം അകത്തിരിക്കുന്ന ആസുരീ ശക്തികൾ, ധനം, ആധ്യാത്മിക പ്രഭാവം, പ്രതിഭ, ജനശക്തി, ഇതൊക്കെ വരുന്ന സമയത്ത് അകത്തിരിക്കുന്ന ആസുരീ ശക്തികൾ എല്ലാം തട്ടിത്തകർക്കുന്നതിന് വേണ്ടുന്നതായ കളികൾ കളി. അതിനെ എതിർത്തുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ദൈവീ ശക്തികൾ സാക്ഷിത്വേന വർത്തിക്കും. ഒരു കുടുംബത്തിൽ മക്കളിൽ കുറെ പേരെയും കൂട്ടുപിടിച്ച് അച്ഛനും അമ്മയും ഒക്കെ കൂടെ കൂടി കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വേളയിൽ ആധ്യാത്മികമായ ഒരു ശക്തിവിശേഷം ഉയർന്നു തുടങ്ങിയാൽ വിജയങ്ങൾ അങ്ങ് വരാൻ തുടങ്ങും. ആ വിജയങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്ത് ആസുരി സമ്പത്തി അതിനിടയിൽ വരുന്ന തടസ്സം തള്ളി നിൽക്കുന്നതിന് വേണ്ടി കള്ളവും ചതിയും വഞ്ചനയും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതൊരു ആനന്ദമായി മാറും. ആ സമയത്ത് മറ്റു ചില മക്കൾ അത് നോക്കിയിരിക്കും, കൂട്ടുകൂടുകയില്ല, അരുതെന്ന് പറഞ്ഞു നോക്കും. കേട്ടില്ലെങ്കിൽ പിന്നീട് അധപ്പതന വേളയിൽ അവരും കൂടെ കൂടി ഇതെല്ലാം കൂടെ എടുത്ത് വിശദീകരിക്കും. ഒരു വലിയ പ്രശ്നം. അതുകൊണ്ടാണ് സനാതനധർമ്മം സാമ്പ്രദായികമായി പോകണമെന്ന് നിർബന്ധിക്കുന്നത്, കൃത്യമായ അടുക്കിൽ പോകണമെന്ന് നിർബന്ധിക്കുന്നത്. ഈ വാരുണി ഏത് സംസാരം കടയുമ്പോഴും അതിൽ നിന്ന് മദ്യമുണ്ടാവും. വിദ്യ എപ്പോൾ അസുരങ്കലെത്തും, വാരുണീ വിദ്യ എന്നാണ് അതിന് പറയാ. വാരുണി ഭാർഗവീ വിദ്യ, ഭാർഗവനിൽ നിന്നുണ്ടായ വാരുണിയിൽ ഈ വിദ്യയിൽ ആദ്യം പരോക്ഷജ്ഞാനമാണ് ഉണ്ടാവുന്നത്, അപരോക്ഷമല്ല. അതുകൊണ്ട് ഈ വിദ്യ പഠിക്കുമ്പോൾ അനുബന്ധ ചതുഷ്ടയം അറിഞ്ഞു പഠിക്കണം. അതുകൊണ്ടാ പറഞ്ഞത് ആദ്യം ഇഷ്ടഭോഗങ്ങൾ, അവയെ അനുഭവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ആരോ പറഞ്ഞു കേട്ടു എല്ലാം കൂടിയത് അനുഭവിക്കണം, ആദ്യം തിരഞ്ഞെടുക്കണ്ട, എനിക്കിതാണ് വിധി, ഈ ജന്മം ഇങ്ങനെയാണ്, ഇത് തീർക്കട്ടെ, ഇത് തീർത്തിട്ട് ഞാനങ്ങ് വരാം, തിരക്കൊന്നും കൂട്ടണ്ട. ആരെങ്കിലും ഒരാൾ സത്സംഗത്തിന് വരുന്നില്ല, ആള് കുറഞ്ഞുപോയി, ഹിന്ദുക്കൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ഒന്നും എല്ലാവരെയും വിളിച്ചോണ്ടൊന്നും പറയണ്ട, എനിക്കിപ്പം നേരെയില്ല, വീട്ടിൽ പണിയുണ്ട്, അന്നും വീട്ടിലെ പണിയൊക്കെ ചെയ്യും, തീർന്നു കഴിഞ്ഞ് വന്നോളും പതുക്കെ, അന്നേരം വന്നാൽ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ആശ്രമത്തിൽ കയറ്റാത്ത മീനൊക്കെ പൊരിച്ചു കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ല, പ്രസാദം മാറ്റേണ്ടി വരും. കാരണം സ്വാമിജി ഇപ്പൊ ആളെ കൂട്ടാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അയലോക്കംകാരെയൊക്കെ വിളിച്ചോണ്ട് വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ മാറി മാറി കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നാല് സായിപ്പിനെയും മദാമയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിയും കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ല. ഈ കുപ്പി അടിച്ച് കഴിയുമ്പോ അവനും കൂടെ ബോധമില്ലാതെ ബോധമില്ലാതായി കഴിഞ്ഞാൽ വേദം പഠിക്കാൻ പറ്റും?
0: എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല.
1: അതുകൊണ്ട് ഇതൊന്നും ആരും വിളിച്ചുകൊണ്ടെന്ന് കേൾപ്പിക്കണ്ടല്ലോ, നിങ്ങൾ എണ്ണം കുറയണം. ഞാൻ നോക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ എണ്ണം കുറഞ്ഞു, ഇടയ്ക്ക് വെച്ച് പൊഴിയണം. ഇത് ഉള്ളവരെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മഹാത്മ്യം പോകും. ഞാനങ്ങനെയാണ്, ഇത് ചന്തയിലൊന്നും വിൽക്കാവുന്ന സാധനമല്ല. ഇതിന് മാർക്കറ്റ് വളരെ കൂടിയവരുടെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല സാധനങ്ങൾ വല്ലതും നാട്ടുകാർക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒന്നാം നമ്പർ തേയില. നിങ്ങൾ ആരെങ്കിലും ഇന്നും ഒരു ചായ അതുകൊണ്ട് കുടിച്ചിട്ടുണ്ടോ? കുടിക്കാൻ പറ്റില്ല, അതിന് വില കൂടുതലാ. പറഞ്ഞ മനസ്സിലായില്ല. ഇവിടെ ഉള്ള ഹോട്ടലിലെ പിട്ട് മുഴുവൻ കൊണ്ടുപോയി അതിന് കളറും കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വാങ്ങിക്കും. ചായയാണെന്ന് പറഞ്ഞ് കുടിക്കും. ചായ കുടിച്ചിട്ടുണ്ടോ? കുടിയിട്ടില്ല. നല്ല കശുവണ്ടി, ഒന്നാം നമ്പർ കശുവണ്ടി, അതിന്റെ ആ പുറകിൽ അതിന്റെ ആ വാല് വരെ ഇരിക്കുന്ന കശുവണ്ടി, അതിന് വില കൊടുക്കണം. മനസ്സിലായില്ല. 100 രൂപ എടുത്തുകൊണ്ട് പോയി കശുവണ്ടി താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പായസത്തിലിടാനാന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ല. അവിടുന്ന് നിങ്ങളെല്ലാരും പഠിക്കരുത്, കുറച്ചു പേർക്കുള്ളതാണ്. ഡോമിനൻസ് മൈനോറിറ്റി. ആൾക്കൂട്ടം കണ്ട് ഒരു ഭ്രമവും വേണ്ട. ആൾക്കൂട്ടത്തിന് മനസ്സിലാവൂ എന്നുവല്ലോ ഈ ഭാഷ തന്നെ. എന്നോട് ദേഷ്യം വരുന്നുണ്ടല്ലോ. സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ പഠിക്കാൻ കൊള്ളുന്നവനെ മാത്രം പഠിപ്പിക്കണം. അതിനാണ് അനുബന്ധ ചതുഷ്ടയം. ഞാൻ പറഞ്ഞല്ല, ആദിശങ്കരനെ പോലുള്ള ഉന്നത മനീഷകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഭഗവത്പാദ ആചാര്യനും മറ്റും തുല്യമായി ആരുമില്ല. അതിന് വിവേകം വേണം, വൈരാഗ്യം വേണം, സമാധി ശക്ക സമ്പത്തി വേണം, മുമുക്ഷുത്വം വേണം. ഇവയുണ്ടെങ്കിൽ മാത്രമാണ്.
2: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓൾ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ചാൻഡോഗ്യ ഉപനിഷത്, സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
3: സർവവ്യാപകത്വത്തെ മനസ്സിലാക്കാതെ ജീവഭാവത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ്? ഞാനിപ്പോൾ ഉണ്ടെന്നിരിക്കുന്നു, സത്തിനിപ്പോൾ സൃഷ്ടി മാത്രമേ ഉള്ളൂ, ഞാനിനി വിശ്രമിച്ച് ഉറങ്ങുന്ന സമയത്തോടെ വിലയത്തെ പ്രാപിക്കുന്നു. അത് കേവലം വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഇതെന്താണ്? ഒരു അപാരമായ സമുദ്രത്തിലെ കുമ്മളകളെ പോലെയാണ്. ഒരു കുമ്മള ഉയർന്നു വരുമ്പോൾ മറ്റൊന്നോടെ നശിക്കുന്നു, വേറൊന്ന് നശിക്കുന്നു. അനേകായിരങ്ങൾ നശിക്കുമ്പോൾ അനേകായിരം ഉണർന്നുകൊണ്ടിരിക്കുന്നു. അനേകം കുമ്മളകൾ നശിക്കുന്നത് പോലെയാണ് സമുദ്രം അനേക ജീവന്മാർ സുഷുപ്തമായിരിക്കുന്നു. അനേക ജീവന്മാർ ഇപ്പൊ സത്തിലിത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ചിത് സംവിത് സമുദ്രം, ചിത് സമുദ്രം എന്ന് നടക്കുന്നത്. അത് വ്യഷ്ടിയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ സമഷ്ടിയിൽ സംഭവിക്കുന്നു. എന്താണ്? ഒരു സ്ഥലത്ത് ഒരു കല്പത്തിന്റെ തുടക്കം, അവിടെ സൃഷ്ടി ആരംഭിക്കുന്നു. ഒരു കല്പം നിലനിൽക്കുന്നു, നശിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് എന്താണ്? അത് പ്രളയമാണ്. ഒരു സ്ഥലത്ത് ഒരു കല്പം ആരംഭിക്കുമ്പോൾ വേറിടത്ത് ഒരു കല്പത്തിന്റെ പ്രളയമാണ്, മറ്റിടത്ത് ഒരു കല്പത്തിന്റെ സ്ഥിതിയാണ്. എങ്ങനെയാണോ അനന്ത ജീവന്മാരിൽ ജാഗ്രത സ്വപ്നങ്ങൾ ഒരേ സമയം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഈ സമഷ്ടിയിൽ അനന്തകൽപ്പങ്ങൾ, അനന്തകൽപ്പങ്ങളിൽ സൃഷ്ടിസ്ഥിതി നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജീവനിപ്പോ ഈ ഒരു കൽപ്പത്തിന്റെ അനുഭവമേ ഉള്ളൂ. ഈ സമുദ്രം അനന്തമാണ്, അതുകൊണ്ട് അതിൽ അനന്തമായ സൃഷ്ടി, അതിന് എണ്ണം എടുക്കാൻ ഒക്കത്തില്ല. എത്ര കൽപ്പങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുന്നു, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ എന്റെ താല്പര്യം? അതിൽ പല രൂപാന്തരങ്ങൾ വരുന്നു, സൃഷ്ടി സ്ഥിതി സംഹാരം ഈ തരത്തിൽ പലതരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം. യഥാച അമൃത് ചൂർണ പിണ്ട കട കപാലാദി പ്രഭേദേഹി. ദൃഷ്ടാന്തം പറയുന്ന ഒരു മണ്ണ് തന്നെ, അതിലേതായി മണ്ണ്, അത് മൺപൊടിയാകുന്നു. പിന്നെന്താണ്? അതിനെ വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് മണ്ണുരുളയായി. പിന്നെ അതിനെ കുലാലൻ രണ്ട് ഓടിന്റെ കഷണങ്ങളാക്കുന്നു, കപാലമായി. അതിനെ രണ്ടിനെ കൂട്ടി ചേർക്കുന്നു, ഒട്ടിച്ചെടുക്കുന്നു, അപ്പോൾ ഒരു കുടമായി. ഇതെല്ലാം ഒന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരേ മണ്ണിന് പല കുലാലന്മാരും പല സ്ഥലത്ത് പല പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എന്ന് പറയുന്നത് ഒരേ സമയം സർവത്ര സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രളയം അതിനുശേഷം സൃഷ്ടി അങ്ങനെയല്ല. ഇത് അനന്തമായി ഒരേ കാലത്ത് സംഭവിക്കുന്നു. അതാണ് സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു എന്ന് പറയുന്നത്. യദ്ദേവം സദൈവ സർവപ്രകാരാവസ്ഥം കഥം പ്രാഗുത്പത്തേരിതമാസീതെത്തിച്ചത് പറയുന്നു. ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ സത്ത് തന്നെ സദാ സർവരൂപത്തിയിരിക്കുന്നു. സദൈവ സർവപ്രകാരാവസ്ഥം ഒരേ മൃത്ത് തന്നെ ചൂർണവും പിണ്ടവും കപാലവും പാത്രവും എല്ലാമായി മാറുന്നത് പോലെ ഒരേ സത്ത് തന്നെ പലതരത്തിയിരിക്കുന്നു. പറഞ്ഞു ഇവിടുത്തെ ജാഗ്രത, ഇവിടുത്തെ സ്വപ്നം, ഇവിടുത്തെ സുഷുപ്തി, ഇവിടുത്തെ സൃഷ്ടി, ഇവിടുത്തെ സ്ഥിതി സംഹാരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു പ്രാഗുത്പത്തെ ഇതം ആസി സദൈവ? അങ്ങനെ പ്രത്യേകിച്ച് എന്തിനാണ് പറയുന്നത്? ഉത്പത്തിക്ക് മുമ്പിന്റെ സത്ത് തന്നെ ആയിരുന്നു. എന്തിനു പറയണ? എപ്പോഴും സത്താണല്ലോ. സമുദ്രത്തിൽ നിരന്തരം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവത്ര ഇത് സത്താണ്, രൂപാന്തരം സംഭവിക്കുന്നില്ല. സർവത്ര മൃത്ത് തന്നെയാണ്. ഏത് എവിടെ ഏത് കുലാലൻ എന്തുണ്ടാക്കിയാലും മൃത്ത് തന്നെ. പ്രത്യേകിച്ച് ശ്രുതി എന്തിനു പറയണം? പ്രാഗുത്പത്തേരി ഉത്പത്തിക്ക് മുമ്പ് സത്തായിരുന്നു. സമാനം പറയുന്നു, നന്ന് നശ്രുതം തയ്യാ സദേവീത്യ അവധാരണം ഇതം ശബ്ദവാച്യസ്യ കാര്യസ്യ. അത് പറയുന്നതിനൊരു ഉദ്ദേശ്യമുണ്ട്. എന്താണോ നിന്നെ ഇത് ബോധ്യപ്പെടുത്താൻ, നീപ്പോ സത്തിനെ ബോധ്യപ്പെടുന്നില്ല, മറിച്ച് ഇതം അതാ ബോധ്യപ്പെട്ടിരിക്കുന്നു. ചേതകേതു എന്താണോ, ചേതകേതുവിനോട് ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേതകേതു എന്ത് മനസ്സിലാക്കും? ഇതം, ഈ ഞാൻ എന്ന് മനസ്സിലാക്കും. ആരോടെങ്കിലും ഒരാളോട് ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ എന്നുവെച്ചാൽ ഈ ഞാൻ. അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയാണ് ഗ്രഹിക്കുന്നത്, ബഹിർമുഖമായ ഗ്രഹിക്കത്തുള്ളു. ഈ ഞാനെന്ന് പറഞ്ഞാൽ എന്തിനും ഗ്രഹിക്കും? ഈ ശരീരത്തെ, അല്ലെങ്കിൽ എന്നോട് ചേർന്നിരിക്കുന്ന എന്തോ അതെല്ലാം ഈ ഞാൻ, ശരീരമോ മനസ്സോ ബുദ്ധിയോ. ഇതേ ഗ്രഹിക്കാൻ പറ്റും. ഇത് സഹജമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി എന്താ പറയുന്നത്? ഇതം ശബ്ദവാചസ്യ കാര്യസ്യ, ഈ ഞാൻ. ഞാനൊരു കാര്യമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നുള്ള ഞാൻ ജനിച്ചവനാണ്, ഞാൻ കാര്യമായി. മരിക്കുന്നവനാണ്, കാര്യമായി. കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? അപ്പോ അത് സൃഷ്ടിയുടെ പുറകിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണ്? ഇതം ശബ്ദ വാച്യസ്യ കാര്യസ്യ സദേവ, അത് സത്ത് മാത്രമാണ്, സത്ത് തന്നെയാണെന്ന് ബോധിപ്പിക്കാം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ത്വം, നീ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഞാൻ പറയുന്നു തത്, ആ സത്താണ്. അതില്ലെങ്കിൽ ഇത് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം ഇല്ലെങ്കിൽ ആത്മാവിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. കാരണം എങ്ങനെയാ അത് ബോധിപ്പിക്കുന്നത്? സത്ത് ഏവ, സത്ത് തന്നെയാണ് എന്നാ ബോധിപ്പിക്കേണ്ടത്. സത്ത് തന്നെയായിരിക്കുന്ന അവസ്ഥ സുഷുപ്തി അല്ലാതെ വേറെ ഇല്ല. സ്വപ്നത്തിൽ സത്ത് മാത്രമാണോ? അല്ല. അവിടെയും ആനയും കുതിരയും ഉണ്ടാവുന്നത്. ഈ ജാഗ്രത്തിൽ സത്ത് മാത്രമാണോ? അല്ല. ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഉണ്ട്. കേവലം ആ സത്ത് മാത്രം, അസ്തിത്വം മാത്രം, അത് ഈ ജീവന് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, സുഷുപ്തി. അല്ലെങ്കിൽ പറയാം സൃഷ്ടിക്കുന്ന മുമ്പ് എന്ന് പറയാം. ഈ പ്രപഞ്ച സൃഷ്ടിക്കുന്നുണ്ട്, അത് നമുക്ക് പരിചയമില്ല. ഭാവന ചെയ്യാനും കൽപ്പിക്കാനും അല്ലെങ്കിൽ യുക്തിയിലൂടെ അതിനെ ബുദ്ധിയിൽ സമർത്ഥിക്കാനും പറ്റും. മറ്റങ്ങനെയല്ല സ്വാനുഭവം. അവിടെ എന്താണ് സദൈവ സത്ത് മാത്രം ഏവശബ്ദം ഉപയോഗിക്കുന്നതിനുണ്ട്. മറ്റുള്ള സർവ്വ അനുഭവങ്ങളെ അവിടെ നിഷേധിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? അത് സദൈവ എന്ന് പറയുന്നത് ഇതം ത്വം എന്ന് ഉപദേശിച്ചപ്പോ എന്തിനാണ് ഗ്രഹിച്ചത്? ത്വം എന്ന് ഉപദേശിച്ചത് ഗ്രഹിച്ചത് എന്താണ്? ഇതം, ഇതിനെയാണ് ഗ്രഹിച്ചത് ഞാൻ. ഒരാളെ നീ എന്ന് വിളിച്ചാലെന്ത് സ്വയംകരുത്? ഞാൻ രാമൻ അല്ലെങ്കിൽ ഞാൻ കൃഷ്ണൻ, അങ്ങനെ ധരിക്കും. ഇതം തനിക്ക് എന്താണോ വെളിപ്പെട്ടിരിക്കുന്നത് ആ ഇതം അതേ ധരിക്കും. അതിനെ ഇവിടെ ബോധിപ്പിക്കണം എന്താണ്? സദൈവ അത് തത്വം മാത്രമാണ്. അപ്പൊ അവിടെ ഒരു വൈരുദ്ധ്യം വരും. ഞാനിതിനെ ഇതം എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തത്വം മാത്രം എങ്ങനെ ബോധ്യപ്പെടും? അപ്പൊ അതിവിടെ ബോധ്യപ്പെടുത്താൻ ഒക്കത്തില്ല. ഒന്നുകിൽ സൃഷ്ടിക്കുന്നു മുമ്പെന്ന് പറയണം, അല്ലെങ്കിൽ സൃഷ്ടിയിലെന്ന് പറയണം. കാരണം അവിടെ മാത്രമേ ഉള്ളൂ എന്താണ് സദൈവ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സത്ത് തന്നെയാണ് ഇത് എന്നായി. സത്വമസി ത്വം നീ, ആ സത്ത് തന്നെയാണ്. അതിവിടെ പറയുന്നു സദൈവ, നീ കാണുന്നതെല്ലാം. ഇപ്പോ ഇതം ശബ്ദം കൊണ്ട് ഗ്രഹിക്കുന്ന ഇതെല്ലാം എന്താണ്? ആ സത്ത് തന്നെയാണ്. ഇത് എന്ന് ഗ്രഹിക്കുന്നതെല്ലാം, അല്ലെങ്കിൽ അറിയുന്നതെല്ലാം, ഏതിനാണോ നമ്മൾ ഇതെന്നറിയുന്നത് എല്ലാം സത്ത് തന്നെയാണ്. ഇതെന്നറിയുന്നിടത്തെല്ലാം ആ സത്തിനെ ഗ്രഹിക്കുന്നുണ്ട്. സത്തിനെ ഗ്രഹിക്കാതെ ഇത് എന്ന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. സർവത്ര സത്തിനെ തന്നെയാണ് ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് സത്തിനെ അറിയുന്നു. പക്ഷെ എന്നാണ് അവിടെ ആ വിവേകമില്ല. സത്താണെന്നുള്ള വിവേകമില്ല, മറിച്ച് ഇതാണെന്നുള്ള വിവേകമാണ്. അതാണ് പറയുന്നത് ഇന്ന ശ്രുതം ത്വയ, നിനക്ക് മനസ്സിലായില്ല എന്നാണ്. എന്താണ് സദേവേത്തി അവധാരണം ഇതം ശബ്ദവാച്യസ്യ കാര്യസ്യ. ഇതം ശബ്ദവാച്യമായിരിക്കുന്ന ഇത് എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് സർവവും സദേവ സത്ത് തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകണം. എന്നിട്ട് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് മുമ്പ് അങ്ങനെ ഒന്ന് കൽപ്പിക്കണം. സൃഷ്ടിക്കും മുമ്പെന്നുള്ള കൽപ്പന എന്തുകൊണ്ടാണ് വരുന്നത്? കുലാലനെ കണ്ടിട്ടാണ്. കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നു, അതിനെന്തും വൃത്തമാക്കി. ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ കാരണം മാത്രമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രപഞ്ചത്തിലൊരു ദൃഷ്ടാന്തമുണ്ട്, എനിക്ക് പ്രപഞ്ചത്തിലൊരു യുക്തിയുണ്ട്. ഇവിടെ മണ്ണിന്റെയും പാത്രത്തിന്റെയും കാര്യത്തിൽ ഇതാണെങ്കിൽ ഇതുപോലെ ഒരു കാര്യകാരണ ബന്ധം പ്രപഞ്ചത്തിൽ സർവത്ര കാണുന്നുണ്ട്. ഈ കാര്യകാരണ ബന്ധത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനും ഒരു കാരണം വേണം. അവിടെ അത് മൃത്തുപോലെ ഏകമായിരുന്നു. ആ ഏകത്വം എന്താണ്? അതാണ് സത്വം, ഉമ്മ അസ്തിത്വം. അത്

അദ്വൈതത്തിന് പ്രകടന ഗ്രന്ഥങ്ങൾ വായിച്ചിരുന്നു. വാസ്തവത്തിൽ ഈ പ്രകടനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭാഷ്യം എത്രയോ വിസ്തൃതമാണ് ഭാഷ്യം. ആ ഭാഷ്യത്തിന്റെ ആശയങ്ങളെ സാധാരണ ഓരോരു മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അതിനെ ഒരു ഗുളിക രൂപത്തിലാക്കി അതിനൊന്ന് സംഗ്രഹിച്ച് ഒരാളെ എളുപ്പം കാര്യം മനസ്സിലാക്കാതിന് വേണ്ടിയിട്ടാണ് പ്രകടനങ്ങൾ. പ്രകടനങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഷ്യകാരന് ശേഷം പിൽക്കാലത്ത് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, വിവേക ചൂടാമണി പോലുള്ള പുസ്തകങ്ങൾ. പക്ഷെ അത് തത്വമസിയും തത്വമസിയുടെ വ്യാഖ്യാനം പോലെയാണ്. തത്വമസി എന്ന് പറയുന്നത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ അത് കേട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ എന്റെ വ്യാഖ്യാനം സൂത്രവും ഭാഷയും പോലെ സൂത്രത്തിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ സൂത്രം വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല, ഭാഷയും വേണം. അതിനാണ് ഭാഷകാരൻ ഭാഷ എഴുതിയത്. ആ ഭാഷ്യത്തെ വീണ്ടും സൂത്രമാക്കിയാലോ അതേ ദോഷം വരും. ഭാഷ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ സൂത്രമാണ് പിൽക്കാലത്ത് വന്ന ഈ പ്രകടനങ്ങൾ. അത് വായിച്ചു കഴിഞ്ഞാൽ അത് മതി. സാധാരണ ഒരാൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാകും. അദ്വൈതത്തിന് ഈ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാൾ വിവേക ചൂടാമണി പോലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അയാൾ തെറ്റിദ്ധരിക്കത്തേ ഉള്ളൂ. ഇത് അദ്വൈതത്തിന് മാത്രമാണ്. എല്ലാ ശാസ്ത്രത്തിനും ഈ ഒരു സ്ഥിതി സംഭവിച്ചിട്ടുണ്ട്. ഏത് ശാസ്ത്രം എടുത്താലും ശരി, യക്ഷിമാര് എഴുതിയ എന്റെ സൂത്രങ്ങളുടെ വ്യാഖ്യാനം ഭാഷ്യവും മറ്റും പിന്നീടുള്ള ആചാര്യന്മാർ സംഗ്രഹിച്ച് മനസ്സിലാക്കി ആക്രമിച്ചപ്പോൾ അതിൽ ഒരുപാട് ആശയക്കുഴപ്പം വന്നിട്ടുണ്ട്. ഇപ്പൊ വ്യാകരണ സൂത്രങ്ങൾ പാണിനി ഉണ്ടായി, സൂത്രം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഭാഷ്യം എഴുതിയത്, മഹാഭാഷ്യം. അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ലഘു സിദ്ധാന്തവും ഉദി സിദ്ധാന്തവും ഉണ്ടായിരുന്നു. പക്ഷേ അത് പഠിക്കുമ്പോൾ ഈ സൂത്രം പഠിക്കുമ്പോൾ വരുന്ന ഗതികേട് അതിനും വരും. ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഭാഷ്യം തന്നെ പഠിക്കും. അത് വൈശേഷിക സൂത്രം, ന്യായസൂത്രം, അതിനെല്ലാം പിൽക്കാലത്ത് രൂപാന്തരമെന്ന് തർക്കസംഗ്രഹം, അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും. പക്ഷെ ശരിയായ കാര്യം മനസ്സിലാകണമെങ്കിൽ ഭാഷ്യം പഠിക്കും. യോഗസൂത്രം എന്താണ്? യോഗസൂത്രം ശരിയായി മനസ്സിലാകണമെങ്കിൽ വ്യാസ ഭാഷ്യം മനസ്സിലാകണം. അല്ലാതെ യോഗം എന്താണെന്ന് മനസ്സിലാകത്തില്ല. സർവത്ര ഈ തകരാറുണ്ട്. പിൽക്കാലത്ത് അതിന് സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ മൂല്യം ഒരുപാട് പോയി, തെറ്റിദ്ധാരണകളും ഉണ്ടാവും. അത് അദ്വൈതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് മുഖ്യമായും വരുന്നത് ഈ സത്ത് മിഥ്യ എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങളിലാണ്. ജഗന്മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവൻ, ഒരു ശാസ്ത്ര പരിചയമില്ല, ഒന്നും അറിയാത്തവനും അതിൽ നിന്ന് ഒരാശയം കിട്ടും. അവൻ ധരിക്കുന്ന ആശയം എന്തായിരിക്കും? ശൂന്യവാദമായിരിക്കും. ശങ്കരാചാര്യ നിഷേധിച്ച മിഥ്യാനിഷയില്ലാത്തത് ശൂന്യമാണ്, ജഗത്തില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ തന്റെ അനുഭവത്തിന് വിരോധമാണ് പറയുന്നത്. ഉടനെ ചോദ്യം ചെയ്യും, ശങ്കരാചാര്യർക്ക് വിവരമില്ല എന്ന് പറയും. ജഗത്തില്ലാത്തതാണെന്ന് പറഞ്ഞു അങ്ങനെ ധരിച്ചുകൊണ്ട് എത്ര പേരാ പ്രസംഗിക്കുന്നത്? ശങ്കരാചാര്യ പറഞ്ഞു പ്രപഞ്ചം ഇല്ലാത്തതാണ്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അറിയാം, അശൂന്യമാണ്, ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. വാസ്തവം അതാണോ? അല്ല, നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് ഈ പറയുന്നവന്റെ കുഴപ്പമല്ല. കാരണം ഈ പ്രകടന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നി.

0: ശിവായ. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: ോഹീം താങ്കൗരസ്തഗ്രാസം ഭാര്യമലഹരീ ബ്രഹ്മണ വിഷത്മരമാണി ജനി